വിജയിക്കുന്നവന് ചില പ്രത്യേകതകളുണ്ട്. വിജയിക്കുന്നവന് നാം ചില വിലയിരുത്തലുകൾ നടത്താറുണ്ട്. നമ്മളുടെ വിലയിരുത്തലിൽ പലപ്പോഴും സമ്പത്തും സ്ഥാനവും സൗന്ദര്യവും അല്ലെങ്കിൽ നാം കാണുന്ന ബാഹ്യ ഘടകങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതികളുടെ അളവുകോൽ വെച്ചാണെങ്കിൽ ചിലപ്പോഴൊക്കെ മറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകാറുണ്ട്. നമുക്ക് സമ്പത്തും ജോലിയും സൗന്ദര്യവും വസ്തുവും അല്ലെങ്കിൽ മറ്റെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ചിലപ്പോഴൊക്കെ ഒരു പരാജിതനാണെന്ന് നമ്മൾ വിലയിരുത്തുന്ന പലരെയും നാം കാണാറുണ്ട്. നമുക്ക് തന്നെയും നമ്മളെക്കുറിച്ച് തോന്നാറുമുണ്ട്. വിജയിക്കുന്നവൻ, സത്യത്തിൽ വിജയിച്ച മനുഷ്യൻ അല്ലെങ്കിൽ വിജയിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, അവർ പലപ്പോഴും താരതമ്യപ്പെടുത്താത്തവരാണ്. അവരുടെ നേട്ടങ്ങളെയോ അവരുടെ കാര്യങ്ങളെയോ വേറെന്തെങ്കിലുമായി താരതമ്യം ചെയ്യുന്നവരോ താരതമ്യ ജീവിതം നയിക്കുന്നവർക്കോ പലപ്പോഴും അസ്വസ്ഥമായ മനസ്സുകൾ കൊണ്ട് സ്വയം വിജയിച്ചവരാകാനില്ല. അവരെപ്പോഴും അവരുടെ പ്രവൃത്തിയുടെ പൂർണ്ണതയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അവരെപ്പോഴും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവർ സ്വയം പ്രകാശിപ്പിക്കേണ്ട സ്വയം പ്രകടിപ്പിക്കേണ്ട നന്ദിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നവരാണ്. എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിനും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനും എൻ്റെ ലക്ഷ്യത്തിനുമനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനായോ എന്നത് മാത്രമായിരിക്കും അവർ ചിന്തിക്കുക. മറ്റുള്ളവർ എന്തു പറയുന്നെന്നോ എന്ത് ചിന്തിക്കുന്നെന്നോ വിചാരിക്കുന്നെന്നോ അവർ ഓർക്കാറേയില്ല. അവർക്ക് ലഭിച്ച സമ്പത്തും ആരോഗ്യവും സ്ഥാനമാനങ്ങളുമൊക്കെ എന്തെല്ലാം നന്മകൾക്ക് വേണ്ടി സ്വയം അർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരും വിജയിച്ചവരാണ്. അവർക്ക് അവരെ നയിക്കുന്നത് എപ്പോഴും നന്ദി സൂചകമായ ഒരു മനസ്സായിരിക്കും. അവരെപ്പോഴും ഓർക്കുന്നത് അവർ വിജയിക്കാൻ കാരണമായവരും അവരുടെ പരാജയത്തിൽ ഒപ്പം നിന്നവരെയായിരിക്കും. ഇനി നമ്മിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാം എത്രത്തോളം വിജയിച്ചവരാണ്? നമ്മളെ സഹായിച്ചവരെ നാം എത്ര പേരെ ഓർക്കുന്നു? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം സ്വയം സംതൃപ്തികരമായി നിർവഹിക്കാനാവുന്നുണ്ടോ? നമുക്ക് ലഭിച്ചതിനെക്കുറിച്ച് നാം നന്ദിയുള്ളവരാണോ തിരിച്ചറിയണ്ടേ? നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ 2-ാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ മാസം 29 വരെ ചേരുന്ന സഭ 9 ദിവസങ്ങളിൽ സമ്മേളിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് ഇത്തവണ സഭ സമ്മേളിക്കുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26-ന് നടത്തും.
0: സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരണപ്പെട്ടു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ശനിയാഴ്ചയാണ് ഇന്ത്യൻ പൌരനുൾപ്പെടെ 13 പേരുടെ മരണത്തിനും 300-ലധികം പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണമുണ്ടായത്. പരേതന്റെ കുടുംബത്തെ അനുശോചനമറിയിച്ച എംബസി ഭൌതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഇന്നലെ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 4-ന് നേരെ വീണ്ടും ആക്രമണമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ 5 ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്കായി മുഴുസമയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047-ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് മേരാ യുവഭാരത് സംരംഭത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: 2023 ഒക്ടോബർ 31-ന് ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കേന്ദ്രീകൃത സംരംഭമാണ് മേരാ യുവഭാരത് മൈ ഭാരത്. രാജ്യത്തെ യുവാക്കളെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിക്കുകയും വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ അവർക്ക് അവസരമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 21-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രനിർമ്മാണത്തിൽ മൈ ഭാരത് നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിരുന്നു. യുവാക്കളിൽ നേതൃപാഠവം, ഉത്തരവാദിത്തബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവരെ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈഭാരത് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്.
0: ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർവർഷങ്ങളിലും അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡിസംബറിൽ നടക്കുന്ന കൊല്ലം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. കണ്ണൂർ ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനും പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി M. മനോജിന്റെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ്, സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ M. ശ്രുതി എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ആറളം ഫാമിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആനമതിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശവും സംഘം സന്ദർശിച്ചു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പനമ്പരം കോട്ടയാക്രമണത്തിന്റെ 224-ാം വാർഷികം വയനാട് പൈതൃക സംരക്ഷണ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പനമരം തലക്കര ചന്തു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, കവർ പ്രകാശനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന രക്ഷാധികാരി പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു. 1802 ഒക്ടോബർ 11 തലയ്ക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലാണ് പനമരത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തലശ്ശേരിയിൽ ആവശ്യപ്പെട്ടു. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻ പിള്ളയെയും ജനറൽ സെക്രട്ടറിയായി വി വി കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46-ാം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനം തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. നവരാത്രി ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
3: ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളുടെ സമന്വയമായി ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്ക് നവരാത്രി ദിനങ്ങൾ ആത്മീയാനുഭവത്തിന്റെ പുണ്യനാളുകളാണ്. വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 1000-ലധികം കുരുന്നുകളാണ് കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. വാദ്യമേളങ്ങളും ഭക്തിനിർഭരമായ പ്രാർത്ഥനകളും നിറയുന്ന രഥോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്.
0: പത്മനാഭപുരത്ത് നിന്ന് വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വിഗ്രഹഘോഷയാത്രയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കോഴിക്കോട് കേസരി ഭവനിൽ ആരംഭിച്ച നവരാത്രി സർഗോത്സവം കലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതൃശക്തി പൂജ ഭാരതത്തിൽ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് ദേശീയ മുഖ്യ സംരക്ഷ എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ചലച്ചിത്രതാരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്രതാരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പരാനന്ദ ദീപം തെളിക്കും. ശ്രീനാരായണ മഹാസമാധി നവതി സ്മാരക മന്ദിരത്തിലാണ് പരിപാടികൾ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 runs തോൽപ്പിച്ചു. ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 4-ാം മത്സരം മറ്റന്നാൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്ദ്രകാശി എഫ്സിയെ എതിരില്ലാത്ത 2 goals ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 runs തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: സ്വന്തം മക്കളെ കല്യാണത്തിന് വിളിക്കുന്നത് ഇപ്പൊ സന്തോഷത്തോടാ. സുകേശം നടന്ന അച്ഛന്റെ 16-ാം തരം വിളിക്കുന്നത്.
1: വിളിക്കട്ടെ, എവിടെ വിളിച്ചാലും വിളിച്ചിട്ട് തിരികെ പോകുമ്പോ വീട്ടുകാരെന്തുമായിരിക്കും എന്നും പറയുന്ന നമുക്കറിയാം.
0: നമ്മള് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും പറയുന്നത്. അവന്റെ അച്ഛനെ നോക്കാത്തവൻ 16-ാം തരം ഗംഭീരമായി നടത്തുന്നെന്ന്.
1: മൂപ്പുലാൻ സുഖമില്ലാ കിടന്നപ്പോഴും നോക്കിയില്ല. ഉദ്യോഗം ഉണ്ടായിട്ട് 10 നയാ പൈസ മൂപ്പുലാൻ കൊടുത്തതുമില്ല. രണ്ടാമക്കളും ചെയ്തില്ല.
0: മൂപ്പുലാന് പെൻഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
1: നാട്ടുകാരെല്ലാം കൂടെ മൂപ്പുലാന് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കിയാന്. എന്നിട്ട് മൂപ്പുലാൻ മരിച്ചു കഴിയുമ്പോ മുറ്റത്തൊരു വലിയ വന്തൽ വിട്ട് പാചകക്കാരെ ഇടപാട് ചെയ്ത് സദ്യ ഒന്ന് നടത്തും.
0: ഒരു ഗാനമേള കൂടി നടത്താൻ പറ.
1: മൂപ്പുലാനെ കുഴിയിലോട്ട് എടുത്തപ്പോഴും ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോഴും രണ്ട് മക്കളും ഒന്ന് കരഞ്ഞതുപോലും ഇല്ല.
0: കരയണ്ട, ദൈവത്തിന്റെ നേരുകൊണ്ട് ഈ രണ്ട് രാവണന്മാർക്കും രണ്ട് ആമക്കൾ ഉണ്ടല്ലോ, പഠിച്ചോളും.
1: അതെ, അവന്മാരെ വളർന്നു വരുമ്പോ പഠിച്ചോളും. ചെയ്തതിനൊക്കെ ശിക്ഷ കിട്ടുമല്ലോ.
0: പിന്നെ 16-ാം അടിയന്തരത്തിന് ആരും കാണത്തില്ല. അന്ന് തന്നെ നമ്മുടെ മുത്തയ്യത്തെ രഘുവിന്റെ മോടെ കല്യാണം.
1: കല്യാണത്തിന് പങ്കെടുക്കാത്തവരും സുകേശന്റെ വീട്ടിലെ ചടങ്ങിന് പോകത്തില്ല.
0: അച്ഛനെ വാർദ്ധക്യകാലത്ത് സംരക്ഷിച്ച് തൃപ്തി അടഞ്ഞാൽ അതാ പുണ്യം. അല്ലാതെ ശവം കുഴിച്ചിട്ട് കഴിഞ്ഞ് നാട്ടുകാരെ വിളിച്ചിരുത്തി സദ്യ കൊടുത്താ മതിയോ?
2: അമ്മാവോ,
1: മനസ്സിലായി മനസ്സിലായി, നീ ചിരിച്ചതിന്റെ അർത്ഥം പിടികിട്ടി.
0: അയ്യോ, എനിക്കൊന്നും പിടികിട്ടിയില്ല. എടാ വിനു, ഞാനും കൂടെ ചിരിക്കട്ടെ, കാര്യം പറയടാ.
1: എടോ ഞാൻ പറഞ്ഞുതരാ, ഇവന്മാര് കുറെ പേര് കൂടി ഒരു പുതിയ സഹായ സംഘം തുടങ്ങി.
0: അയ്യോ, അത് ഞാൻ അറിഞ്ഞ് നോട്ടീസ് വായിച്ചായിരുന്നു.
1: ഉദ്ഘാടനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തിയത് യതീന്ദ്രനാഥൻ സാറായിരുന്നു.
2: അതെന്താ മാവി, അത് കേട്ടപ്പോ ചിരിച്ചത്? സൂപ്പർ പ്രസംഗമായിരുന്നു.
1: എടാ പുളു അടിക്കാതെ, പണ്ടൊക്കെ പുള്ളിക്കാരൻ പ്രസംഗിക്കുമ്പോ നാട്ടുകാര് കൈയടിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ആളിന്റെ സ്വഭാവം പലർക്കും മനസ്സിലായി.
2: അമ്മാവൻ പറഞ്ഞതാ ശരി, പഴയ പോലെ കൈയടി വീണില്ല.
0: എന്താ കാരണം? വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. സ്റ്റേജിൽ കയറിയുന്നേ 7.5 കട്ടയ്ക്ക് വെച്ചങ്ങ് കീച്ചും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാ കാണിക്കുന്നതൊക്കെ നിലവാരം കുറഞ്ഞ പണിയല്ലയോ.
2: സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞ് യുവാക്കൾ സമൂഹവുമായി ബന്ധമുള്ളവരായിരിക്കണം, ക്രിയാത്മകമായി പ്രവർത്തിക്കണം, ദുർബലരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം പകരണം, നാടിന് വേണ്ടത് യുവാക്കളെയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു.
0: അങ്ങേര അതും പറയും, അതിനപ്പുറം പറയും, മുമ്പിൽ മൈക്കുണ്ടല്ലോ.
2: ഏതായാലും സംഘടനയുടെ കൺവീനറായിട്ട് അങ്ങേരുടെ മോനെ എടുത്തായിരുന്നു ശുഭനാഥിനെ.
1: ആ ചുരുക്കം വിദേശത്തും കണ്ടു പഠിക്കുകയല്ലയോ.
2: അടുത്താക്കാ തീർന്നൊരു നാള് കുറെ ആയമ്മാവാ.
0: ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല.
1: താൻ മാത്രമല്ല, ഈ നാട്ടിൽ ആരും അവനെ കണ്ടിട്ടില്ല.
2: കമ്മിറ്റി തീരുമാനം അനുസരിച്ച് കുറെ വീടുകളിൽ കയറി വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചായിരുന്നു. കൃത്യമായി അർഹതയുള്ളവരെ കണ്ടുപിടിച്ച് ധനസഹായം നൽകാനായിരുന്നു തീരുമാനം.
1: അത് നല്ല തീരുമാനമാ.
2: പക്ഷെ വീടുകളിൽ കയറാനേ കൺവീനറെ ചെന്ന് വിളിച്ചിട്ട് വന്നില്ല. സ്വല്പ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് 2-3 ദിവസം വിളിച്ച് ഓരോ ഒഴിവുകൾ പറഞ്ഞു.
0: അപ്പോഴേ കൺവീനർ സ്ഥാനത്തൊന്ന് എടുത്ത് കളയാ. ഞാൻ
2: കളഞ്ഞമ്മാവി, മാറ്റിയെന്നറിഞ്ഞപ്പോ ശുഭനാഥന്റെ അച്ഛൻ സാക്ഷാൽ യതീന്ദ്രനാഥൻ സാറ് വിളിച്ച് പരാതി പറഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റാത്തവരെ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞു.
1: മിടുക്കരാ നിങ്ങൾ, ഗമയ്ക്ക് കൺവീനറായിട്ടിരിക്കണം, നാട്ടിലിരിങ്ങി പ്രവർത്തിക്കാൻ വയ്യ.
0: പഴയ കാലമല്ല, ചിന്തിക്കാനും ബുദ്ധിയോടെ കാര്യങ്ങൾ നീക്കാനും കഴിയുന്നവരാ യുവജനങ്ങൾ. പറ്റിക്കാൻ വരുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. കർമ്മം ചെയ്യാനാകില്ലേലും തൊപ്പി തിരസിൽ വീണിടണം.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേറ പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. ഇന്ന് ഒക്ടോബർ 12 തിങ്കളാഴ്ചയായിട്ട് നമുക്ക് കുറച്ചധികം കുറച്ച് സീരിയസ് കാര്യങ്ങളിലൂടെ ഇന്നത്തെ ഈ ഒരു ആഴ്ച തുടങ്ങാനായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ദിവസം വളരെയധികം നടുക്കിയ ഒരു വാർത്തയോടുകൂടിയാണ് രാവിലെ നമ്മളെല്ലാവരും ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടത്. കാരണം നമ്മളെപ്പോഴും റേഡിയോയിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളല്ലാതെ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരണം കൊടുക്കുന്നവരുമാണ്. പക്ഷേ ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നടന്ന വാഹനാപകടം എന്ന് പറയുന്നത് മനഃപൂർവ്വമുള്ളൊരു നരഹത്യയായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയൊരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൻ്റെ മുതലാളിയുടെ മകൻ ആണ് ആ ഒരു ക്രൂര കൃത്യം ചെയ്തിരിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ച് 3 പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്, നടു റോഡിൽ പൊലിഞ്ഞുപോയത്. എന്നിട്ടും ഒരു ധാർഷ്ട്യത്തോടു കൂടിയിട്ടുള്ള അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുണ്ട്. കാര്യം എന്തെങ്കിലും ഒരു കുറ്റകൃത്യവും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് എനിക്കത് ഇറങ്ങി വരാമെന്ന് പറയുന്ന അത്രത്തോളം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളൊരു വിഷയത്തെ നമുക്കിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കുക 9544700921. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മള് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം റോഡിൽ നടന്ന അപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും നമ്മളൊരു കാര്യം ആലോചിക്കണം. വാഹനം ഓടിച്ച ആ പയ്യന് വെറും ഒരു 19 മാത്രമാണ് പ്രായം. 19-ാമത്തെ വയസ്സിൽ തൻ്റെ വീട്ടിൽ നിന്ന് വളരെ ഗിഫ്റ്റോടുകൂടി കൊടുത്ത മിനി കൂപ്പറിലാണ്, വളരെ സ്നേഹത്തോടുകൂടി വീട്ടുകാർ കൊടുത്ത മിനി കൂപ്പറിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അദ്ദേഹം യാത്ര ചെയ്ത് വഴിയാത്രക്കാരായ 3 ഇടിച്ചിട്ട് അവർ 3 ആ തക്ഷണം തന്നെ മരിച്ചുപോയി എന്നുള്ളതും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്നിട്ടും പിന്നീട് നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ച് അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇന്നലെ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ എൻ്റെ പിതാവ് നോക്കിക്കോളും എന്ന തരത്തിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. സൗകര്യം കൂട്ടി വളർത്തണോ സൗകര്യം കുറച്ച് വളർത്തണോ എന്നൊക്കെ ഉള്ളത് നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളുമാണ്. പക്ഷേ സൗകര്യം നിങ്ങൾക്ക് കൂട്ടി വളർത്താം, സൗകര്യം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആ കുട്ടികൾക്ക് കൊടുത്ത് വളർത്താം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞതിനും ശേഷം എൻ്റെ വീട്ടിൽ നോക്കിക്കോളും എന്ന് പറയുന്നത്, അതായത് മനഃപൂർവ്വമുള്ളൊരു നരഹത്യ, മദ്യപിച്ച് വാഹനം ഓടിച്ച് 3 ജീവൻ സ്പോട്ടിൽ തന്നെ കളയുക എന്ന് പറയുന്നത് നമുക്ക് മനഃപൂർവ്വമല്ലാത്ത കാര്യമാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. മനഃപൂർവ്വമുള്ള കാര്യം തന്നെയാണ്. ഇനി അത് ചെയ്തു കഴിഞ്ഞിട്ടും എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എൻ്റെ പുറകിലുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എന്നെ 4 അറിയാം എന്നുള്ളത് വെച്ചിട്ട് എന്നുള്ള ആ ഒരു ലേബലിൽ ഞാൻ പുറത്തേക്ക് കടക്കും എന്ന് പറയുമ്പോൾ എത്രത്തോളം നിയമത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവനായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കാരണം പൊലിഞ്ഞു പോയിട്ടുള്ള ആ ജീവനായിക്കോട്ടെ, ഇതിനൊക്കെ ഒരു വില കൽപ്പിക്കാതെ, അല്ലെങ്കിൽ പുല്ല് വില കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഇത്തലമുറയിലെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തികൾ ഉണ്ടാകുക, ശരിക്കും നമ്മൾ ഒരു വശം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജെൻസി കുട്ടികളെക്കുറിച്ച് വളരെയധികം അവരുടെ ഇമ്പാക്റ്റ് മാറിക്കൊണ്ട് വരുന്ന ഒരു സമയങ്ങളാണ്. തികച്ചും അവർക്ക് എല്ലാ കാര്യങ്ങളിലും അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം പ്രത്യേകിച്ചും നമ്മൾ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.

0: ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി റിയാദ് ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധന അഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26th. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെന്നൈ മെട്രോയുടെ 2nd ഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി ലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. ഇന്ത്യയിൽ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹി സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ പരാമർശങ്ങൾ പക്ഷപാതപരമാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: India is the world's largest democracy where the right to peaceful assembly is guaranteed by our constitution. As in every democracy, Indian citizens exercise this right subject to the maintenance of public order and safety. The OHCHR has an approach of extreme selectivity when it comes to public positions. Such double standards only erode the credibility of its standing and contribute to the loss of faith in multilateralism.
0: ജന്തർ മന്തർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന 2nd ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിനുള്ളിൽ പ്രൊജക്ടിൽ വീണ് തീപിടിക്കുകയായിരുന്നു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 308 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റിയാദ് വിമാനത്താവളത്തിനു നേരെയുണ്ടായ ആക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാൻ, ഖത്തർ, പാലസ്തീൻ, ജോർദാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സൌദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധിഖണ്ഡകി നദിയിലാണ് ഇന്നലെ പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. എംടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരിൽ 2 പേരെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒമാൻ അധികൃതരുമായി കപ്പൽ മാനേജ്മെന്റ് കമ്പനികളുമായും ഏകോപനം നടത്തുന്നുണ്ടെന്നും മസ്കറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പതിനാറാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റു ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനം കൈക്കൊള്ളും. ബജറ്റ് ഉപധന പ്രത്യന ചർച്ച, വോട്ടെടുപ്പും ഈ മാസം 26 നടക്കും. വനിതകൾക്ക് വേണ്ടി കെഎസ്എഫ്ഇ ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ കെഎസ്എഫ്ഇ ഗ്യാരണ്ടി കമ്മീഷൻ 110.4 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരുപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവ ഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
3: യുവജനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. യുവതലമുറയിൽ നേതൃപാടവം, ഉത്തരവാദിത്വ ബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത്തിന്റെ ലക്ഷ്യം. അവസരങ്ങൾ, നേതൃത്വം, രാഷ്ട്രനിർമ്മാണം എന്നിവയുമായി യുവതയെ ബന്ധിപ്പിക്കുന്ന ശക്തമായ വേദി കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസിനെ 14 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റ്ഇൻഡീസിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ 4-ാം മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ നടക്കും. തുർക്കി ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാബിന്. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ആകാർഷി കശ്യപിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അൻമോൾ ഈ നേട്ടം കൈവരിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR തയ്യാറായതായി ബിജെപി ദേശീയ

സൃഷ്ടിക്കുന്നതിന് ഡൽഹി സർക്കാർ ദുർഗ എന്ന പേരിൽ ഈ ഓട്ടോ പദ്ധതിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ 1300 പിങ്ക് ഇലക്ട്രിക് ഓട്ടോകൾ അനുവദിക്കും. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിൽ ധാരണയായതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാവർക്കും ഗുണകരമായ വാർത്തയായി കാണുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26th. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

0: തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നെടുമ്പാശ്ശേരി വാഹനാപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ എത്രത്തോളം സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, അപ്പൊ അവരതിനെ ഒരു പ്രശ്നം വരുമ്പോൾ അവരതിനെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ. നമസ്കാരം.
0: നമസ്കാരം.
1: ഇതുവരെ ആരെങ്കിലും
0: അല്ല സംസാരിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് കോള് വരുന്നുണ്ടായിരുന്നു, വാർത്തകളുടെ ഇടയിലായതുകൊണ്ടാണ്. പറഞ്ഞോളൂ.
1: അല്ല സുമയ്യ, പരാതിയാ. തീരം പാസഞ്ചർക്ക് മാത്രമേ അവസരം കൊടുക്കുന്നുള്ളു, ബാക്കിയുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന. അല്ലാത്ത സമയം വിളിക്കൂ, അതും വിളിക്കത്തില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. നമ്മള് എന്നും വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയം കേൾക്കുമ്പോൾ നമ്മളങ്ങ് സംസാരിക്കുന്നതേ
0: ഉള്ളൂ. എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
1: അല്ല, ചിലരുടെയൊക്കെ ധാരണ പഴയ പാസഞ്ചർക്ക് മാത്രമേ അവസരം കൊടുക്കുന്നുള്ളൂ.
0: പുതിയ വിഷയത്തിലേക്ക് കടന്നുവരാം.
1: അല്ല, നമ്മളെ ചില കാര്യങ്ങളൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അന്നേരം ഇന്നലത്തെ ആ പയ്യന്റെ ഒരു പ്രവൃത്തി. നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം, എല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കും. അതിന് നമ്മള് ചെയ്യുന്ന തെറ്റിന് നമ്മളെ ന്യായീകരിക്കുന്നതല്ല നല്ലത്. നമ്മൾ ആ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയിട്ടും ആ പയ്യന്റെ, അതൊരു പ്രായത്തിന്റെ പക്വതയുടെ ഒന്നും ഒരു കുറവല്ല, പണത്തിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. കാരണം എന്ത് ചെയ്താലും എനിക്ക് എന്റെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരം, അത് ഒരു മക്കൾക്കും പാടില്ല. നമ്മക്കായാലും വേറൊരാളിനായാലും ഒരു മക്കൾക്കും ഒരു മനുഷ്യർക്കും പാടില്ലാത്ത ഒരു കാര്യമാണ് അത്. നമുക്ക് ഒരു ജീവൻ ഒരാളിന് കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് എടുക്കാനും അർഹതയില്ല, യോഗ്യതയില്ല. നമുക്ക് തന്നിരിക്കുന്ന പിന്നെ ജീവൻ ദൈവം തന്നെ തിരിച്ചെടുക്കണമെന്നുള്ളതാണ്. അന്നേരം ഒരു അബദ്ധം പറ്റി, ആ അബദ്ധത്തിൽ അദ്ദേഹം പിന്നെ ഒരു പിന്നെ വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറ്റിയ ഒരു തെറ്റ് അങ്ങനെയെങ്കിലും ഒരു മാപ്പ് പറഞ്ഞെങ്കിൽ അത് അവിടെ അങ്ങനെ ഇതായേനെ, അത്രയും ഒരു വിമർശനം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ ആ പയ്യന്റെ വായിൽ നിന്ന് വീണ, അത് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ആയിരിക്കാം ആ പയ്യന് അങ്ങനെ സംഭവിച്ചെന്നുള്ളതാ. കാരണം ഞാനൊരു മാതാവാണ്, എന്നെ എന്റെ മാതാപിതാക്കൾ വളർത്തിയത്. ഞാൻ എന്റെ മക്കളെടുത്ത് ഞാൻ പറയും, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാതെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യം കാണിക്കാൻ അവർ കാണിക്കുവാണെങ്കിൽ ഞാൻ പറയും, ഇതിനകത്ത് എന്തെങ്കിലും വന്നാൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യത്തില്ല, ഞങ്ങൾ ഇതിനകത്ത് ഉത്തരവാദിത്തം ചെയ്യത്തില്ല. നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്തോണം, ഞങ്ങൾ ഇതിനകത്ത് ഉത്തരവാദിത്തം പറഞ്ഞാൽ കേൾക്കാതെ നിങ്ങൾ ചെയ്ത് എന്തിനകത്ത് ചാടിയാലും ഞങ്ങൾ ഉത്തരവാദിത്തം ചെയ്യത്തില്ലെന്ന് ഞാൻ പറയും. തനി കടന്ന് അനുഭവിക്കുന്നതല്ലാതെ ഞങ്ങൾ അതിനകത്ത് യാതൊരു ഉത്തരവാദിത്തം ചെയ്യത്തില്ലെന്ന് ഞാൻ എന്റെ മക്കളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡും പറയും, നമ്മൾ ഈ വേണ്ടാത്ത ഒരു കാര്യം, നമ്മളും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ, മറ്റൊരു മാതാപിതാക്കളും അവരെയും കഷ്ടപ്പെട്ട് വളർത്തുന്നവരാ. അന്നേരം വേണ്ടാത്തതൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. അത് പിള്ളേർക്ക് അഹങ്കാരം കൂടാനുള്ള ഒരു വക നമ്മൾ ഒപ്പിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഇല്ലായ്മകൾ അറിഞ്ഞു വേണം നമ്മളെ മക്കളെ വളർത്താനും. ഇപ്പൊ എന്റെ മക്കൾക്കാണെങ്കിൽ ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരു അവസരം. കാരണം അവര് ജനിച്ചിടം മുതലേ അവരുടെ വാപ്പ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുന്നവരാ. അന്നേരം എന്തും അവർക്ക് സാധിച്ചു കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഞാന് എന്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ എല്ലാവരെയും വായിരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്നാലും ഞാനിപ്പോ അഭിമാനിക്കുന്നുണ്ട്. കാരണം
0: നമ്മൾക്ക് നമുക്ക് കുട്ടികളെ പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് വേദനകൾ തോന്നും. ചിലപ്പോൾ ചില വാർത്തകൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരിക്കും. അത്തരത്തിലുള്ളൊരു വാർത്തയായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. കാരണം ഒരു അപകടം പറ്റുന്നതും അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം സംഭവിക്കാത്തൊരു കാര്യങ്ങളൊക്കെ പറ്റുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു കാര്യം സംഭവിച്ചു എന്നറിഞ്ഞിട്ടും പിന്നീട് ഞാൻ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരിപ്പോരും, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരും എന്ന് പറയുന്നത് അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് വളരെയധികം ധാർഷ്ട്യമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള, വലിയൊരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള ഒരാളുടെ മകൻ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെയ്യുക, പിന്നീട് അവർ തന്നെ സംരക്ഷിച്ചോളും എന്നൊക്കെ പറയുക എന്ന് പറയുമ്പോൾ, ശരിക്കും നമുക്ക് പണമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അത് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത പാസഞ്ചർ ആരാണ് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: പറഞ്ഞോളൂ.
2: ഇന്നലത്തെ ആ പ്രശ്നം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാ നമ്മള് എന്റെ മക്കളെ പോലെ ഞാനിപ്പം വളരെ സങ്കടപ്പെടുക, കരയുക, ഒരു വല്ലാത്ത ഒരു ഇതായി പോയ ഒരവസ്ഥയിൽ. ഇതിപ്പം സമൂഹത്തിൽ കൂടിക്കൂടി വരിക, ഇങ്ങനെ ആക്സിഡന്റുകൾ കൂടിക്കൂടി വരുന്ന വെച്ചാൽ, ആ കുട്ടി വെള്ളം മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓട്ടിച്ച് അവിടെ കണ്ടു എന്നവര് പറഞ്ഞ പയ്യനെ വണ്ടി ഓട്ടിക്കുക എന്നൊക്കെ പറഞ്ഞെന്ന് പറയും. നമ്മളിത് സംഭവം കണ്ടിട്ടില്ല, നമ്മളിപ്പോ ഫോണിൽ കൂടി വന്ന് ഇങ്ങനെയുള്ള സംഭവം അറിയുന്നേ ഉള്ളു. ഇതിന്റെ യഥാർത്ഥ കാര്യം എന്താന്ന് ആ ചെയ്തവർക്കും കണ്ടുന്നവർക്കും മാത്രമേ അറിയാവുള്ളൂ. അപ്പം നമ്മുടെ വീട്ടില് സമ്പത്തോ സ്വത്തോ ആഡംബരോ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അറിവ്. പക്ഷെ നമുക്ക് സാമ്പത്തികം കാണാം, പണം ഉണ്ടാവാം, കാർ ഉണ്ടാവാം, ബംഗ്ലാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. അത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. കഷ്ടപ്പാട് ദുഃഖമൊക്കെ അറിഞ്ഞ് തന്നെ മക്കളെ വളർത്തണം, ശരി തന്നെ, എല്ലാ സിറ്റുവേഷനും കറക്റ്റ് തന്നെയാണ്. പക്ഷേ അവർക്ക് കൊടുക്കേണ്ട ഒരുപാട് അറിവുകളുണ്ട്. കഷ്ടം എന്താണെന്നും കഷ്ടപ്പാട്, മറ്റുള്ളവരുടെ വേദന എന്താണെന്നും, മറ്റുള്ളവർ എന്താണെന്ന്, മാനുഷികമായി മനുഷ്യനോട് പരിഗണന കാണിക്കണമെന്നൊക്കെ നമ്മളത് പറഞ്ഞു കൊടുത്ത് ആ വേദനകളും ആക്സിഡന്റുകളും ഉണ്ടാകുന്ന സിറ്റുവേഷനെ കുറിച്ച് ഇതൊക്കെ 19 വയസ്സുകാരനായ ഒരു ചെറുക്കിനെ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളുണ്ട്. ഒരു കൊച്ചുകുട്ടിയിലല്ലോ 19 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു പക്വതയുണ്ടല്ലോ. പക്ഷെ എന്നിട്ട് പോലും ഇത് അവനവന്റെ വീട്ടുകാർ ഇത് ചെയ്തോളും, ഹെൽപ്പ് ചെയ്തോളും. പക്ഷെ ആ പണത്തിന്റെ ഹുങ്കാണ് അവിടെ വന്നത്. ഐസി ഉണ്ടല്ലോ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്തയുണ്ട് എല്ലാവർക്കും. പക്ഷെ വെറും തോന്നലാണത്. ആ പൈസ കൊണ്ട് നമുക്ക് ഒന്നും നേടാനാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് ഒരു മനുഷ്യനും കളിക്കില്ല. ആ വീട്ടിലെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക, 3 കുട്ടികളുടെ ആ മാതാപിതാക്കൾ വേദനിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളും കരയുക, പൊന്നുമക്കള്.
0: അപ്പോ നമുക്ക് നമ്മള് അതായത് നമുക്ക് ഇപ്പൊ നമ്മള് വാഹനം ഓടിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ നമ്മള് വാഹനം നിരത്തിലേക്ക് ഇറക്കുമ്പോൾ എത്ര എന്തുമായ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ നമ്മൾ ദിവസവും നമ്മൾ ഓരോ സ്പെഷ്യൽ ഡേയ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പം പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ, അല്ലെങ്കിൽ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ റോഡിൽ ഇറക്കി നിർത്തി നിങ്ങളുടെ കഴിവ് കാണിക്കാനുള്ളൊരു സ്ഥലമല്ല എന്ന് തന്നെ നിങ്ങൾ ആദ്യം ആലോചിക്കണം. നിങ്ങൾക്കൊരു ഒരിടത്തേക്ക് യാത്ര പോകണം, നിങ്ങൾക്ക് ഒരിടത്തേക്ക് യാത്ര സഞ്ചരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് ഉപകാരപ്രദമുള്ള ഒരു കാര്യത്തെ നമ്മൾ എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആ റോഡെന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവ് കാണിക്കാനുള്ളൊരു സ്ഥലമല്ല, വെറുതെ ഓടിച്ചിട്ട് പഠിക്കാനുള്ളൊരു സ്ഥലം. അതിനെ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട് റോഡുകളും അല്ലെങ്കിൽ ഒരുപാട് വെറുതെ ആളുകൾ വെറുതെ കിടക്കുന്ന ഗ്രൗണ്ടുകളും ഒക്കെയുണ്ട് നിങ്ങളുടെ കഴിവ് കാണിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പൊതുനിരത്തിലല്ല നമ്മളുടെ കഴിവ് കാണിക്കേണ്ടത്. ഇപ്പം ഇത് നടന്നത് മറ്റൊരു ദേശത്തോ മറ്റൊരു ഒരു സ്ഥലത്തോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇത് ഇവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് എൻ്റെ നാടാണ്, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോരാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും ആത്മവിശ്വാസത്തോടുകൂടി അവൻ സംസാരിക്കുമ്പോൾ അവനെ അങ്ങനെ പ്ലേസ് ചെയ്ത് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് പ്ലേസ് ചെയ്ത് വെച്ചേക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമ്മൾ ആലോചിക്കണം. അപ്പം തികച്ചും നമ്മളുടെ മക്കൾക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധങ്ങളോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് ഓപ്പണായിട്ട് സമ്മതിക്കാനായിട്ട് നിങ്ങൾക്കൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം മകനും 19-ാമത്തെ വയസ്സിൽ മിനി കൂപ്പർ കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ മകന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഖസൗകര്യങ്ങൾ മറ്റുള്ളവർ കൊടുത്തത് കൊണ്ടോ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു അച്ഛനും അമ്മയും ആകണം എന്നൊന്നുമില്ല. അവരെ എങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ ഇപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, അപ്പം മറിച്ച് ഇവർക്ക് സംഭവിച്ച ആ ഒരു കാര്യത്തെ അവൻ തുറന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നോക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അപ്പൊ ഞാൻ അവരെ എങ്ങനെയെങ്കിലും എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം എന്നുള്ളൊരു മനസ്സ് അവിടെ പ്രവർത്തിച്ചിരുന്നല്ലോ എന്നുകൂടി നമുക്ക് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അതൊരു കാര്യങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, തികച്ചും ഭയങ്കര ധാർഷ്ട്യത്തോടുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കളോട് നമ്മൾക്ക് പറയാനായിട്ടുള്ളത്, എല്ലാവരും പൊതുനിരത്തിൽ ഇറങ്ങുന്നതാണ്, എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളായിട്ട് നമ്മൾ വണ്ടി വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക, നിങ്ങളെതിരെ വരുന്നവരെയും സൂക്ഷിക്കുക. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം ഒരു വീഡിയോ ഇങ്ങനെ കാണാനായിട്ട് ഇടയായി, ഒരു നമ്മുടെ റോഡിൻ്റെ അങ്ങേയറ്റത്തെ ലൈനിൽ നിന്ന് ഇപ്പുറത്ത് വണ്ടി ചാരി വെച്ചിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വളവാണെന്ന് തോന്നുന്നു, നേരെ എതിരെ വന്നൊരു വാഹനം ആ ചേട്ടൻ്റെ സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ചു. സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ചേട്ടൻ അതേപോലെ വന്ന് റോഡിൽ താഴെ വന്നിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ അത്രയും കെയർലെസ് ആയിട്ട് നമ്മൾ റോഡിൽ നിൽക്കാൻ പോലും പാടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ കാണിച്ചത്. റോഡ് വാഹനങ്ങൾ പോകാനുള്ളതാണ്, റോഡ് വാഹനങ്ങൾ പോകാനുള്ള വഴി നമ്മൾ ഒഴിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് കാര്യം. ഏത് വണ്ടി എപ്പോൾ വേണമെങ്കിലും എങ്ങനെയെങ്കിലും വേണമെങ്കിലും കയറി വരാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനുശേഷം അശ്രദ്ധയായിട്ട് വണ്ടി ഓടിക്കുന്നവർ അല്ലെങ്കിൽ വളരെ വേഗതയിൽ വണ്ടി ഓടിക്കുന്നവർ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരും ആരുടെയും ജീവൻ എടുക്കാനായിട്ട് ബാധ്യസ്ഥരല്ല. നമ്മൾക്ക് ആരുടെയും ജീവൻ എടുക്കാനായിട്ടൊരു ബാധ്യതയുമില്ല. നിങ്ങൾ ആ റോഡിൽ കൂടെ പോകുന്നവരുടെ ആ ഒരു കൺസേൺ കൂടിയിട്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ കാണിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയേണ്ട നമ്പർ 9544704012. ഇത് എൻ്റെ റേഡിയോ 91.2 ബിലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അമിതവേഗം പാടില്ല, റോഡിൽ മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പാക്കണം, ഇതൊന്നും അറിയാത്തവരല്ല നമ്മൾ, എന്നിട്ടും ഇത്തരം അപകടങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. റോഡ് എന്നത് ഒരാൾക്ക് തന്റെ കഴിവ് തെളിയിക്കാനുള്ള സ്ഥലമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വന്തം വാഹനത്തിന്റെ വേഗത മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു വേദിയുമല്ല. നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് മുന്നിലും പിന്നിലും സഞ്ചരിക്കുന്നത് സ്വന്തം ജീവിതം പോലെ തന്നെ വിലപ്പെട്ട ജീവിതങ്ങളാണ്. ഒരു നിമിഷത്തെ ആ ഒരു ആവേശം, ഒരു നിമിഷത്തെ ആ ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം, അതിന്റെ പ്രത്യാഘാതം അവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഒരാൾ മാത്രമല്ല, ഒരു കുടുംബം മുഴുവനായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്നലെ ആ മൂന്ന് കുട്ടികളുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ മക്കളെ വീട്ടിലെത്തുന്നതും കാത്തിരിക്കുന്ന ആ മൂന്ന് കുടുംബങ്ങളിലെയും മാതാപിതാക്കളുണ്ടായിരുന്നു അല്ലേ? ഫോൺ വിളിക്കുമ്പോൾ മറുപടി പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. ഒരപകടം ഇവരുടെ എല്ലാം ജീവിതത്തെ മാറ്റിമറിച്ചു. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് അപകടകരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്, അത് നമുക്ക് ഉറപ്പ് തന്നെയാണ്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മദ്യപിച്ച് വാഹനമോടിച്ചെന്ന ആരോപണവും അന്വേഷണത്തിലുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കെതിരെയും പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാതിരുന്നതും അമിത വേഗത്തെ പ്രോത്സാഹിപ്പിച്ചതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് അന്വേഷണത്തിന് കാരണമായിട്ടിരിക്കുന്നത്. മദ്യപിച്ച ഒരാൾ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ അയാൾ അപകടത്തിലാക്കുന്നത് സ്വന്തം ജീവൻ മാത്രമല്ല, റോഡിലൂടെ സഞ്ചരിക്കുന്ന പരിചയമില്ലാത്ത മനുഷ്യരുടെ ജീവൻ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അതായത് ഇത്രയും വലിയ സമൂഹമുള്ള ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ പാലിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. കാര്യം നിങ്ങളുടെ ജീവിതം പോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ളവരുടെ ജീവനും ജീവിതവും എല്ലാം വിലപ്പെട്ടത് തന്നെയാണ് എന്ന ആ ഒരു കാര്യം മാത്രമല്ല, എത്രയോ കാര്യങ്ങൾക്ക് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. അത് നമ്മളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക്, നിങ്ങളെപ്പോലെ ആയിരില്ല മറ്റുള്ളവർ. വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാളും എത്രയോ മോശം സ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അവരോടെല്ലാം നമ്മൾ കടപ്പെട്ടവരല്ലേ അല്ലേ? അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
0: ഗുഡ് മോർണിംഗ്.
1: നമ്മളിപ്പോ ഈ റോഡ് അപകടത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഈ റോഡ് അപകടത്തെ കുറിച്ച് നമ്മൾ, അപകടം വരുമ്പോഴും എല്ലാം വരുമ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു റോഡ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അതിന്റെ പരമാവധി അവര് ഉദ്യോഗസ്ഥരുടെ വശത്തു നിന്നുണ്ടാകുന്ന ഞാൻ കാര്യം പറയാ, പരമാവധി അവര് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് എല്ലാം കൊടുക്കാൻ ശ്രമിക്കുന്നത്. പണ്ടത്തേലുപരി, പണ്ട് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുമെന്നൊക്കെ പറയുന്ന കേക്ക ലൈസൻസ്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ ഒരു ഇത്രയും പാഠങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാ ഒരു കുട്ടിയെ നമ്മൾ ഇറക്കുന്നത്. ഓക്കെ, ഏത് കാര്യത്തിലായാലും നമ്മൾ ഇറക്കുന്നത്. പക്ഷെ ഇവര് ഈ 19, 20, 22 വയസ്സുള്ള പിള്ളേര് ഈ റോഡിൽ കൂടെ കാണിക്കുന്ന സർക്കസ് എന്ന് വെച്ചാൽ, നേരത്തെ സുമയ പറഞ്ഞ പോലെ അവരുടെ എന്തോ തറവാട്ട് സ്വത്ത് പോലെ ഈ റോഡിൽ കൂടെ പോകുന്നത് മനസ്സിലായി. നമുക്ക് ചില അറ്റാക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ അന്നേരം അവര് മരിച്ചു പോകും. ആ രീതിയിലുള്ള റേസിംഗ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നതിന്. ഒരു പേടിയില്ല പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേടി ഭയം ഒരു കാരണത്തിലും ഇല്ല. കാരണം ഇപ്പൊ ഈ കുട്ടി സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പണമുള്ളൂ. നമ്മളിപ്പോ ഒരു ഓഫീസിൽ ചെല്ലട്ടെ, എല്ലായിടത്തും ഒരു വേർകൃത്യം ഉണ്ട്. പണമുള്ളവന് ഒരു മുൻഗണന എല്ലായിടും കൊടുക്കുന്നുണ്ട് സമൂഹം അല്ലേ. എവിടെ ചെല്ലട്ടെ, നമ്മളെ രക്ഷയിലോട്ട് ചെല്ലട്ടെ, എത്രയോ അമ്മമാരവിടെ വയ്യാണ്ടിരുന്നാലും ഒരു വലിയൊരു ഇട്ടാള് ആളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് മനസ്സിലെ. ആ ഒരു രീതിയല്ലേ എല്ലാരും കണ്ടു വളരുന്നേ. ഇപ്പൊ ഈ പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സ്വർണ്ണക്കരണ്ടിയായിട്ടൊക്കെ ജനിച്ചതായിരിക്കും. ഇവരൊക്കെ അവര് പറയുന്നേ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം ഈ രക്ഷകർത്താക്കള് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മളിത് ചോദിക്കുമ്പോ അവര് പറയാം എന്റെ മക്കളല്ലേ അവങ്ങ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനൊരു പരിധിയുണ്ട്, എതിനായാലും ഒരു പരിധിയുണ്ട്. ഇവരിപ്പോ ഈ റോഡിൽ ഇറങ്ങിയിട്ട് ഈ മൂന്ന് ജീവൻ പൊലിച്ച സംഭവത്തെ മാത്രമല്ല, നമ്മൾ എന്തെല്ലാം സംഭവങ്ങള്, കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് സംസാരിച്ചോണ്ടോ നമ്മളത് പറഞ്ഞോന്ന് വെച്ചോണ്ടോ ഇതൊന്നും ഒരു ബോധവൽക്കരണം ആർക്കും ആകുന്നില്ല. അതായത് ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അവനവൻ സ്വയം ചിന്തിക്കാൻ കേൾക്കുന്നവർ ആരെങ്കിൽ തന്നെ ആയാലും, ഇപ്പൊ നമ്മള് ഒരു റോഡിൽ ഒരു ബൈക്കിൽ പോകുന്ന ആൾ തന്നെ എന്തോ ഒരു സ്പീഡിൽ ഇത്ര സ്പീഡിൽ പോയിട്ട് എന്ത് ചെയ്യാൻ അവർക്ക്, ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഇറങ്ങിയാ പോരെ, അല്ലൊരു പത്ത് മിനിറ്റ് മുമ്പ് ഇറങ്ങിയാ പോരെ. നമുക്ക് ഇത്രയും നമുക്ക് ഫെസിലിറ്റി ഉള്ള ലോകത്തിൽ ഇത്രയും കിട്ടാത്ത എന്തോ ജീവിതം കിടക്കുന്നത് വെച്ചാൽ നമ്മൾ പണ്ട് നടന്നു പോയി പറയുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ അല്ലേ. ഇപ്പൊ നമുക്ക് ഈ വണ്ടിയുണ്ട്, വണ്ടി ആയിക്കോട്ടെ, എല്ലാ വണ്ടിയും നമുക്ക് ആവശ്യത്തിനാ അല്ലേ. ഒരു കാറുണ്ട്, നമുക്കൊരു കാറിൽ മൂന്നാല് പേർ കൂടെ പോയി, ഒരു സ്കൂട്ടർ ഉണ്ട്, നമുക്ക് എത്തേണ്ടടുത്ത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും, ഇതെല്ലാം ഓക്കെ, സൗകര്യങ്ങൾ നമുക്ക് ഓക്കെ. പക്ഷേ ഈ കാണിക്കുന്ന അതിക്രമത്തിന് ഒരു തറയിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനും തടയിടാനും ഒരു കാര്യം ചെയ്ത് എനിക്കറിയില്ല എന്തുവാണെന്ന്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, വേദന കൊണ്ട് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഡെയിലി കാണുന്ന സംഭവങ്ങളാ ഇതല്ലേ. ഇതില് നമ്മൾ ഇതിന്റെ നിയമങ്ങളോ കാര്യങ്ങളോ ഇനി എനിക്ക് പറയാനുള്ള, ഈ കുട്ടിക്ക് പരമാവധി കിട്ടാവുന്ന ശിക്ഷ ഏർപ്പെടുത്തുക. മനസ്സിലായി? അവൻ ഒരു ഏത് എന്റെ മോളായാലും മോനായാലും ആരായാലും പരമാവധി ഒരാൾക്ക് കിട്ടുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു പേടി വരുമായിരിക്കാം.
0: അതായത് നമ്മള് എന്താ പറയാ അല്ലേ, നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോഴും അത്രയധികം ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്നതും അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം ഇതിലുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇപ്പം അവര് ഓടിച്ചിരുന്ന വണ്ടി ഏകദേശം 120 കിലോമീറ്ററോളം സ്പീഡിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, നമ്മളുടെ ഈ ചിലപ്പോൾ ചില റോഡുകൾക്ക് ചില സ്ഥലങ്ങളിൽ റോഡുകളുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല, ചില സ്ഥലങ്ങളിൽ റോഡ് പണി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഇത്രയധികം 120 കിലോമീറ്ററിൽ സ്പീഡിലോടിക്കാൻ നമ്മളുടെ ഒന്നാമത് നമ്മളുടെ ആ ഒരു എന്താ ഭൂവ്യവസ്ഥ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. എത്രത്തോളം സ്ഥലം അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ നിന്നാണ് നമുക്ക് ഇത്രയധികം സ്പീഡിൽ ഇദ്ദേഹം വാഹനം ഓടിച്ചു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാവുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
2: നമസ്കാരം, പാലക്കാട് നിന്ന് രവി.
0: പറഞ്ഞോളൂ ചേട്ടാ, പറഞ്ഞോളൂ.
2: എന്താ ഈ വണ്ടിക്കാര് കാണിക്കുന്നത്?
0: അതെ അതെ അതെ അതെ,
2: ഈ ഞാൻ പറഞ്ഞ വണ്ടി ഓടിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഓടിക്കുന്നവന് ചാവാനുള്ള അവകാശമുണ്ട്. എവിടെയെങ്കിലും മരത്തിലോ പാലത്തിലോ കൊണ്ടിട്ട് ചാവൻ ചാത്തോട്ടെ, ഈ മറ്റുള്ളവരെ എന്തിനാ കൊല്ലുന്നു? ഈ ഇവന്മാ ഞാൻ പറയുന്ന ഇപ്പൊ ലൈസൻസ് എടുക്കുന്ന സമയത്ത് അന്ന് വലത്തോട്ട് തിരിയുമ്പോ കൈ കാണിച്ച് ലൈസൻസ് എടുത്ത ആളാ, പിന്നെ ജീവിതത്തിൽ അവൻ കൈ കാണിച്ചിട്ടില്ല വലത്തോട്ട് തിരിയുമ്പോ. അമ്മ 18 വയസ്സിൽ 1 പ്രാവശ്യം കൈ കാണിച്ച ആർട്ടിയോന് മുമ്പ്, പിന്നെ തോന്നു പങ്കെടുത്ത് ഇരിക്കുക. ബാക്കിൽ വണ്ടിക്കാരും വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാഫിക് നിയമം ആ ഒരൊറ്റ ദിവസം ആർട്ടിയോന് മുമ്പിൽ കാണിച്ചതല്ലാതെ പിന്നെ അവൻ പാലിക്കുന്നേയില്ല. ഇതാണ് ഇന്നത്തെ പിള്ളേരുടെ അവസ്ഥ. ഈ പ്രായമായവരെ ഇടിച്ചു പോല്ല, അവം എന്താ ഒരു അവര് ആരോഗ്യം നന്നാക്കാനാണ് രാവിലെ എണീച്ച് നടക്കാൻ പോകുന്നത്, അവരെ അടക്കം ആ പുലർച്ചെ സമയത്ത് 4 മണിക്ക് 5 മണിക്ക് ഇടിച്ചു പോല്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന് കുറച്ചപ്പുറത്ത് ഒരു പള്ളിയില് നിസ്കാരം രാവിലെ 4 മണിക്ക് 5 മണിക്ക് ഒരു ഫസ്റ്റ് നിസ്കാരം ഉണ്ട്, അതിന് പോകുന്ന ഒരു കാരണവരാ. അത് പാഞ്ഞു വന്ന ബൈക്കുകാരൻ പയ്യനാ, അവൻ കഞ്ചാവാണെന്നാ തോന്നണം, പുള്ളി കഞ്ചാവ് യൂസ് ചെയ്യുന്ന പയ്യനാണ്. ആ പള്ളിയിൽ പോകുന്ന ആളെ രാവിലെ പുലർച്ചെ 5 മണിക്ക് അയാൾ ഇടിച്ചു പോകുന്നു. അപ്പോ ഇവൻ ഞാൻ പറഞ്ഞ ഇവന്മാർക്ക് ചാവാനുള്ള അവകാശമുണ്ട്, പക്ഷെ മറ്റുള്ളവരെ എന്തിനാ കൊല്ലണ? ഇത് പാരാ ഇവരെ ഓരോരുത്തരും. ഞാൻ പറഞ്ഞ ശിക്ഷയുടെ ഒരു കുറവ് വലിയ പ്രശ്നമുണ്ട്. ഈ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവാണ് ഏറ്റവും വലിയ അപകടം. നമുക്കറിയാം, നമ്മളതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളെ നമുക്കറിയാം, ആ പരിസരത്ത് എത്ര പേര് കഴിച്ചിട്ട് വാഹനം ഓടിക്കുന്നു നമുക്കറിയാം. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന നേരത്ത് ഞാൻ ഇവരെ എല്ലാം കാണുന്നുണ്ട് ഫേസ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇവരെല്ലാം മദ്യപിച്ചിട്ടാണ് എന്റെ മുമ്പ് കൂടെ വണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഇവരെ കാണുമ്പോ ഞാൻ വണ്ടി പരമാവധി ഒതുക്കിട്ടേ പോവുക. ഇവര് അബ്നോർമൽ ആണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് അറിയും. അപ്പൊ മിക്കവരും ഞാൻ പറഞ്ഞ ഒരു 100-150 പേരും മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പകൽ സമയത്ത്. ഉറപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു സർവേ നടത്തി അല്ലെങ്കിൽ ഒരു ആർടിഒ ഒരു ദിവസം അതിനു വേണ്ടി നിന്നുണ്ടെങ്കിൽ 100 ആളെ പിടിച്ച 50 പേര് കഴിച്ചിട്ടുണ്ട് ഉറപ്പാ. ഇവന്മാരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ധൈര്യത്തിൽ വണ്ടി ഓടിച്ചു പോകുന്ന ആലോചിച്ച് നോക്കിയേ, അവന്മാർക്ക് ഒന്നും കാണില്ല. നമ്മള് നോർമൽ പോകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയം നമുക്ക് നിർത്താൻ കിട്ടുന്നില്ല. ഇവന്മാർക്ക് ഒന്നും അറിയില്ല, ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നിർത്താൻ പോവുകയാണോ അതോ തിരിയാൻ പോവുകയാണോ ഒന്നും അറിയില്ല. ഇവരിങ്ങനെ വേറെ ലോകത്ത്. അപ്പൊ കടുത്ത ശിക്ഷ മദ്യപിച്ച് വാഹനം വെളിയിൽ എടുക്കുന്നവനെ കർശന നിർദ്ദേശം
0: അതെ, നമുക്കതൊരു ചെറിയ ഒരു ഇപ്പൊ ഈ പറഞ്ഞു വിടുന്ന ഒരു കാര്യം അതൊരു ചെറിയ തമാശയായിട്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിട്ടോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാര്യം ഇതിന്റെ അപകടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിലും നിങ്ങളും അത് മനസ്സിലാക്കുക. കാരണം ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ചെറിയ കുറ്റമല്ല, അത് വലിയ കുറ്റം തന്നെയാണ്. അത് നിങ്ങളതിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതും, ഈ പെറ്റിയടി അല്ലെങ്കിൽ ഫൈനടി എന്നതിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വലിയൊരു ശിക്ഷ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നിങ്ങൾ അതിനകത്തു നിന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ സമയം, നിങ്ങളുടെ സമയം, ആരെങ്കിലും അത് മോശമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു സമയത്തിൻ്റെയോ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നുകൊള്ളട്ടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തലത്തിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കണം. കാര്യം നമ്മളുടെ നാട്ടിൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും കാൽനടയായിട്ട് യാത്ര ചെയ്യുന്ന എത്രയോ പേരുണ്ട്. സൈക്കിളിൽ പോകുന്നവരുണ്ട്, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുണ്ട്, അല്ലാതെ വാഹനത്തിന് കൂടുതൽ സൗകര്യമുള്ളവർ അങ്ങനെ കാറിൽ പോകുന്നവരുണ്ട്. എല്ലാവരും ഒരേ ലെവലില് അല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ അത്രയേറെ സുഗലോലുപതിയിൽ ജീവിക്കുന്ന ആളുകളൊന്നുമല്ലല്ലോ. എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. 90% ആളുകളും ഇപ്പോഴും ജോലിക്ക് പോയി അവരുടെ വീട് നോക്കാനും അല്ലെങ്കിൽ അവരുടെ കുടുംബം പോറ്റാനും നിൽക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം ഇവരുടെയൊക്കെ സേഫ്റ്റി എന്ന് പറയുന്നതും നമ്മളുടെ വണ്ടിയായിട്ട് റോഡിലോട്ട് ഇറങ്ങുന്ന നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധം പറ്റിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞ് പിന്നീട് നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പാടാണ്. കാര്യം പിന്നീട് ഒന്നും നേരെയാവില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് കരുതുന്നുണ്ടോ, ഇപ്പം ഈ ഒരു 19 മാത്രം പ്രായമുള്ള ഈ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, ഈ ഒരു വിദ്യാർത്ഥി ഇതിൻ്റെ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞ് അവരുടെ ഒരു നല്ല പ്രായം മിക്കവാറും ആ ഒരു ഇതിലൂടെ കടന്നുപോയി, പിന്നീട് എപ്പോഴെങ്കിലും ജാമ്യം കിട്ടിക്കഴിഞ്ഞ് പിന്നീട് ആയി എത്ര നാൾ, ചിലപ്പോൾ ഒരു ബോധസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം ഈ ഒരു കുറ്റബോധത്തോടുകൂടി ഇങ്ങനെ ആയിരിക്കും പിന്നീടുള്ള കാലം ചിലപ്പോൾ ജീവിക്കുന്നത്. ഇപ്പം മദ്യലഹരിയിൽ സംഭവിച്ച ഈ ഒരു കാര്യം ചിലപ്പം മദ്യത്തിൻ്റെ ആ ഒരു കെട്ടക്ക വിട്ടിറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വളരെയധികം നേരെ തിരിച്ചും ചിന്തിച്ചെന്നിരിക്കാം അല്ലെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറ്റബോധത്തിൽ നിന്ന് എത്ര നാൾ കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് സാധിക്കും? അപ്പോൾ ഇതൊക്കെ വലിയൊരു ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾക്ക് ഈ കുട്ടികളുടെ കയ്യിൽ വണ്ടി കൊടുക്കാനായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് 18 വയസ്സാണ്. പക്ഷേ എന്നാലും മാതാപിതാക്കൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബോധ്യം എപ്പോഴാണോ വരുന്നത്? അപ്പം ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. ചില കാര്യങ്ങൾക്ക് ചിലപ്പം നേരത്തെ, പണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴായിരുന്നു, പണ്ടൊക്കെ ഈ 18-ഉം 19-ാമത്തെയും വയസ്സിലായിരുന്നു നമ്മളുടെ മുതിർന്ന സഹോദരന്മാരാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ഗൾഫിലേക്ക് പോകുന്നത്. അതായത് വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ കെട്ടിച്ചു വിടേണ്ടത് ഈ ആങ്ങളമാരുടെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ ഗൾഫിലേക്ക് പോയി പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ട എത്രയോ, ഈ പ്രായത്തിൽ പെങ്ങന്മാരെ കെട്ടിച്ച് ആ ഒരു വീടിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും എടുത്ത് ഗൾഫിലേക്ക് പോയവരും അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് പണിയെടുക്കാനൊക്കെ പോയവർ എത്രയോ പേരുണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മളുടെ എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ കുറേ മുമ്പൊക്കെ, അതായത് ഒരു 10-20 വർഷം മുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ഗൾഫിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളായിരുന്നു. അതായത് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുത്ത് വളർന്ന ആ ഒരു തലമുറയ്ക്ക് പിന്നീട് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു തലമുറ വരുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. കാര്യം നിങ്ങൾക്ക് ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണ്ട, നിങ്ങൾ 18-ഓ 19-ഓ 20-ഓ വയസ്സിൽ നിങ്ങൾ ഏറ്റെടുക്കണ്ട. പക്ഷെ സമൂഹത്തിനോട് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മാതാപിതാക്കൾ ദയവ് ചെയ്ത് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കാര്യം എല്ലാ കുട്ടികളും വലിയ സൗകര്യത്തോടുകൂടി വലിയ ആർഭാടത്തോടുകൂടി ജീവിക്കുന്ന കുട്ടികളൊന്നുമല്ല. അപ്പം ഈ സമൂഹത്തോടുള്ള റെസ്പോൺസിബിലിറ്റിയും അവരോടുള്ള കടമയും, നിങ്ങൾ ഒരു വണ്ടി എടുത്ത് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആരെയൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ഇതിൽ പറഞ്ഞു വെച്ചു കൊടുക്കുക. തികച്ചും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും, അല്ലെങ്കിൽ മദ്യം മാത്രമല്ല മറ്റുള്ള ലഹരികളും നമ്മൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ ഇതിനകത്ത് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. പെൺകുട്ടികളെ നമ്മൾ അത്രമേൽ ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോഴും നിങ്ങൾ ആൺകുട്ടികളുടെ കാര്യങ്ങളും കൂടി നിങ്ങൾ തിരക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അവരെവിടേക്കാണ് പോകുന്നത്, എന്താണുള്ള കാര്യവും കൂടിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവര് എന്തെങ്കിലും ഇപ്പം മക്കൾ എന്തെങ്കിലും കുറ്റങ്ങളോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാവും അല്ലെ, പ്രത്യേകിച്ച് അമ്മമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. മക്കൾ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചാലോ ഇല്ലെങ്കിലോ എന്നൊക്കെ നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകം മനസ്സിലാകും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാസിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉപദേശിക്കാനോ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളാണ്, നിങ്ങളാണ് അവരോട് ചോദ്യം ചോദിക്കാനും, അല്ലെങ്കിൽ നിങ്ങളാണ് അവരോട് കടമപ്പെട്ടിരിക്കുന്നത്, അവരോട് കാര്യങ്ങൾ പറയാനും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ കുട്ടികൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് തിരിച്ച് പ്രതികരിക്കുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചോദിക്കാനോ പറയാനോ നിങ്ങൾ മടിക്കരുത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ നിയമസഹായമുണ്ട്, നമ്മളുടെ നാട്ടിൽ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ നാട്ടിൽ നിയമസഹായങ്ങളുള്ളത്. അതിനെ തികച്ചും കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം സുമിയ.
0: നമസ്കാരം.
3: നമസ്കാരം, കേൾക്കുന്നുണ്ടോ?
0: കേൾക്കാം, കേൾക്കാം.
3: പിന്നെ ഞാനിത് കേട്ടുകൊണ്ട് വിളിച്ചതാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മദ്യപിക്കാൻ പോകാൻ പറ്റും, 18 വയസ്സ് കഴിഞ്ഞവർക്ക് പിന്നെ വാഹന ലൈസൻസ് കിട്ടും. ഇവര് നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണല്ലോ ഇവര് പഠിച്ചത്. ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഗുണമുള്ളത്? ഒരു വിവരമില്ലാത്ത ഒരാൾ സംസാരിക്കുന്നതിന് അപ്പുറമല്ലേ, ഒരു വെറും മദ്യപാനിയുടെ രീതിയിലല്ലേ ആ പയ്യൻ സംസാരിച്ചത്? അപ്പൊ അവന് എല്ലാ എവിടെ ഇപ്പൊ ഒരിടത്തുനിന്ന് മദ്യപിച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വീണ്ടും അടുത്ത ബാറുണ്ട്. നമുക്ക്
0: ഏകദേശം 3 ബാറുകളിൽ കയറിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്നാണ് പറയുന്നത്.
3: ഈ ബാറുകളിൽ കയറി വരുമാനം ആർക്കാണ് നമ്മുടെ സർക്കാരിനെ കിട്ടുന്നത്? ഒരു ബാറെങ്കിലും പൂട്ടാനോ ഒന്നടവിട്ട് കുറച്ച് ദൂരമെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ അത്രയും അപകടം കുറയുമായിരുന്നു. കാരണം ഇഷ്ടംപോലെ പൈസ, എവിടെയും പോയി കുടിക്കാം, എന്തു വാകാം എന്നുള്ള രീതി വന്നതുകൊണ്ടാണല്ലേ ഏറ്റവും വലിയ വിഷയം വന്നത്.
0: അതെ, അതായത് ഇപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ, അതായത് ഈ 18 കഴിഞ്ഞ ഈ ചില മിക്കവാറും നമ്മളിപ്പോൾ ഈ ഏതെങ്കിലും വിദേശ മദ്യ ഷോപ്പിൻ്റെ മുന്നിൽ നോക്കിയാലോ അല്ലെങ്കിൽ അതേപോലുള്ള ഷോപ്പുകളുടെ മുമ്പിലോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ നിരനിരയായിട്ട്, അതായത് ചെറുപ്പക്കാരെക്കാളും താഴെയുള്ള കുട്ടികൾ, അതായത് ഏകദേശം 18-19 വയസ്സുള്ള കുട്ടികളാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് വാസ്തവം എന്ന് പറയുന്നത്.
3: ലഹരിയുടെ ഉപയോഗം ഒരുപാട് കൂടുതലാണ്.
0: അതെ,
3: ഇതിനെ തൂഫാനൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ പോലും നമുക്ക് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടാണ് പോലും. കുറച്ച് ബാറൊക്കെ പൂട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അപകടം കുറഞ്ഞേനെന്നാണ് എന്റെ അഭിപ്രായം.
0: അതെ, തീർച്ചയായിട്ടും നമ്മളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നിയമവ്യവസ്ഥ അതിന് കൃത്യമായിട്ടുള്ള നടപടി എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
3: പയ്യനൊപ്പം മറ്റുള്ളവരോട് പിന്നെ കാർക്കച്ചുവട്ട് വരും, പക്ഷെ ഇവനാണ് മരിച്ചതെങ്കിൽ അവന്റെ വീട്ടുകാരുടെ പണം കൊണ്ട് ആരെങ്കിലും ആർക്കെങ്കിലും ജീവൻ കൊടുക്കാൻ പറ്റുമായിരുന്നു.
0: അതെ അതെ അതെ,
3: ഇവനാണ് മരിച്ചതെങ്കിൽ.
0: അതെ, നേരെ തിരിച്ച് ചിന്തിക്കാനും സാധിക്കും അല്ലേ, നേരെ തിരിച്ചും നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പോൾ നേരെ തിരിച്ച്, അതായത് നമ്മൾ നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കുക. മറ്റവർക്ക് പകരം ഇയാളായിരുന്നു മരിച്ചത് എങ്കിൽ ചിലപ്പോൾ നമ്മളുടെ നാട്ടിലുണ്ടായേക്കാവുന്ന, ചിലപ്പം ഇവർ ചിലപ്പോൾ ഫേമസ് ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ പേരിലുള്ള ആദരാഞ്ജലികൾ പോസ്റ്റുകളും അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ആ ഒരു എന്താ പറയുക, നമ്മൾ ഇമോഷൻ അല്ലെങ്കിൽ സെന്റിമെന്റൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഭയങ്കര കൂടി സോഷ്യൽ മീഡിയയിൽ, പിന്നെ അതായിരിക്കും അല്ലെ ചർച്ച എന്ന് പറയുന്നത്. അപ്പം അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ എന്താണ് തെറ്റ് ശരി, അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടെ നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർച്ചേ സുമയ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയയാണ്. അപ്പോ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വേഗപരിധി പാലിക്കുക, മദ്യപിച്ച ശേഷം ഒരിക്കലും നമ്മൾ വാഹനം ഓടിക്കരുത്, ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് യുവാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വേഗതയല്ല നിങ്ങളുടെ കഴിവിന്റെ അടയാളം എന്ന് പറയുന്നത്. സുരക്ഷിതമായി ലക്ഷ്യത്ത് എത്തുന്നതാണ് യഥാർത്ഥ വിജയം. സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മുന്നിൽ കയ്യടി നേടാനോ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും നിങ്ങൾ അപകടത്തിലാക്കരുത്. അപ്പോൾ 3 ജീവനുകൾ നഷ്ടപ്പെട്ട ഈ ദുരന്തം നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ റോഡിലൂടെ വേഗത്തിൽ പോകാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് എത്രയോ വിലപ്പെട്ട കാര്യങ്ങളാണ് പിന്നിലായി പോകുന്നത് അല്ലേ. വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നവരുണ്ട്, നമ്മളെ ആശ്രയിക്കുന്നവരുണ്ട്, നമ്മളില്ലാത്തൊരു ലോകം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ മാത്രമല്ല, നമ്മളെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷകൾ സുരക്ഷിതമായി നിലനിൽക്കുന്നതുവരെയും നമ്മളുടെ യാത്രയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോ നമ്മൾക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: പുള്ളി അപകടം വരുത്തിയത് മാത്രം പോരാ, അതായത് ഡ്രൈവിംഗ് നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് അപകടം വരുത്തി ജീവൻ എടുത്തവൻ പോരാ. എന്നിട്ട് പേപ്പറിനകത്ത് പ്രത്യേകിക്കുന്നു സ്പീഡിൽ ഓടിച്ചാൽ എന്താ കേസൊക്കെ വാപ്പ നടത്തിക്കൂടും എന്ന് വെച്ചാൽ നിയമത്തെ അത്രയേ ഉള്ളു ഭയക്കുന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇവിടെ ഈ കർശനമായ ശിക്ഷാ നിയമം ഇല്ലാത്തോണ്ട്, അതായത് ഇപ്പൊ തെറ്റ് ചെയ്യുന്ന ഞാൻ തന്നെ ആലോചിക്കും, ആ അതിപ്പോ കോടതിയിലൊക്കെ പോയേച്ച് 2-3 മാസം ആകുമ്പോഴത്തേക്ക് അല്ലെ 5-6 മാസം എടുക്കുമ്പോഴത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക് തണുക്കും. പക്ഷെ മറ്റ് രാജ്യങ്ങളിലെന്ന് പറയുമ്പം എന്താ ചോദിക്കും, നമ്മൾ ആ രാജ്യത്താണോ ജീവിക്കുന്നത്? അല്ല. പക്ഷെ എങ്കിൽ തന്നെ നമ്മൾ ആ രാജ്യത്തിൽ ചെല്ലുമ്പോ എത്ര നാൾ നിൽക്കുന്നോ അവിടുത്തെ നിയമം അനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നത്, സ്വദേശിക്കായാലും വിദേശിക്കായാലും. ഇവിടെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, വന്നാൽ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളു. പിന്നെ ഏത് ഭാഗത്ത് എന്ത് തെറ്റ് വന്നാലും അതിന് 2 ന്യായം. ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കും, വെളുപ്പം കാലത്ത് 4 മണിക്ക് നിങ്ങൾ ആരോഗ്യം ഉണ്ടാക്കുന്ന ഹൈവേ കൂടാണോ നടക്കുന്നത്, അതുകൊണ്ടല്ലേ ഇടിച്ചത്, അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അല്ലെങ്കിൽ വണ്ടി വരുന്നത് കണ്ടുകൂടായിരുന്നു, എന്തിനാ അതിന്റെ കീഴിൽ കയറുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം ഏതൊരു കാര്യവും ജനങ്ങളുടെ പൊതുജനത്തിന്റെ അഭിപ്രായത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്തു പോയോ അതിനെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഉടനെ അത് ഇല്ലാതാക്കും, പൂതിരി മുന്തിരി ആക്കിക്കൊണ്ട് ഉള്ള ആ ഈ കർശനമായ നിയമം കർശന നിയമം എന്ന് പറഞ്ഞാൽ താമസമില്ലാത്ത ശിക്ഷ കൊടുക്കുന്ന നിയമം വന്നാൽ മാത്രമേ ഇത് മാറാൻ പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം വർദ്ധിക്കും.
0: നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വെക്കാനുള്ള കാര്യം, ഇപ്പൊ നമ്മളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ലിജു, അഡ്വക്കേറ്റ് എം ലിജു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിയിൽ അദ്ദേഹത്തിന് മദ്യം കൊടുത്ത ബാറുകൾക്കെതിരെ കേസ് വന്നിട്ടുണ്ട്, അദ്ദേഹം മന്ത്രിയായിട്ട് നേരിട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് നമുക്കിപ്പോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ കർശന നിയന്ത്രണം ബാറുകൾക്കെതിരെ വരും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ നിയമത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് എല്ലാ നിയമങ്ങളും നമുക്ക് കാറ്റിൽ പറത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാനോ നമുക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അധികാരികൾ അതിനെതിരെ നടപടിയെടുക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
7: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
8: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ അർജിത് സുമയ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതാണ്ട് നമ്മളുടെ സമയം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്, വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളൊരു വാഹനം എടുത്ത് നിങ്ങൾ പുറത്തേക്ക് പോകാൻ നേരത്തെ നിങ്ങൾ ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ മാത്രമല്ല നമ്മളെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷകൾ സുരക്ഷിതമായി നിലനിൽക്കുന്നത് വരെയും നമ്മളുടെ യാത്രയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. നെടുമ്പാശ്ശേരി അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ദേവിക, ഗോപിക, ഇജാസ് മൂന്ന് കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമുക്കിന്ന് പങ്കുചേരാം. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ നമുക്ക് അർപ്പിക്കാം. അതുകൊണ്ട് വേഗത നമുക്ക് കുറയ്ക്കാം, ജാഗ്രത കൂട്ടാം. റോഡിൽ മത്സരിക്കാനല്ല, സുരക്ഷിതമായി ജീവിക്കാനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടാവുക. വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാം ജീവനും കാര്യങ്ങളും എല്ലാം ഈ റോഡിലിറങ്ങുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സമൂഹത്തിനോട് കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായി മാറുക. കാര്യം നമ്മൾ അത്തരത്തിലുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരുപാട് ആളുകളുള്ളൊരു സമൂഹത്തിലാണല്ലേ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നമ്മൾക്ക് ചെറിയ ചെറിയ കടപ്പാടുകൾ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ സംഭവിച്ച് പോകും, മനുഷ്യരാണ്, സംഭവിച്ച് പോകും. പക്ഷെ ആ തെറ്റുകളെ നിങ്ങൾ മറ്റൊരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മറച്ചു പിടിക്കരുത്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ സമ്മതിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: Radio Junction.
1: Wiggle, wiggle, wiggle.
2: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ആർജെ ആതിരയാണ്. നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വീരചരിത്രത്തിനുമെല്ലാം അഭിമാനകരമായ ഒരിടമുണ്ട് ആയോധന കലയുടെ ലോകത്ത്. കേരളത്തിന്റെ സ്വന്തം അടയാളം അതാണ് കളരിപ്പയറ്റ്. വെറും ശരീരബലം കൊണ്ടുള്ള പോരാട്ടമല്ല കളരിപ്പയറ്റ്. ശരീരത്തിന്റെയും മനസിന്റെയും ആത്മാവിന്റെയും ഏകോപനം കൂടിയാണിത്. അച്ചടക്കവും ആത്മവിശ്വാസവും ഏകാഗ്രതയും ധൈര്യവും പകർന്നു നൽകുന്ന ഈ പുരാതന ആയോധന കല തലമുറകളിലൂടെ കൈമാറി വന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകം കൂടിയാണ്. കളരിയിലെ ചുവടുകളും മെയ്വഴക്കങ്ങളും ആയുധമുറകളും ചികിത്സാരീതികളുമെല്ലാം അതിൻ്റെതായ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കാലം മാറുമ്പോഴും കളരിപ്പയറ്റിന്റെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല. എന്താണ് കളരിപ്പയറ്റിന്റെ പ്രത്യേകതകൾ? എങ്ങനെയാണ് ഒരു കളരിയുടെ പ്രവർത്തനം? പുതുതലമുറയ്ക്ക് ഈ ആയോധന കലയെ എങ്ങനെ പരിചയപ്പെടുത്താം? ഇത്തരം വിശേഷങ്ങളുമായി നമുക്കിന്ന് കളരിയുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പാരമ്പര്യത്തിന്റെ കരുത്തും അഭിമാനവും അടുത്തറിയാം. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ടു ഇതൻ റേഡിയോ 91.2. കൂടെയുള്ളത് ആർജെ ആതിരയാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് TADSK കളരി പരിശീലന കേന്ദ്രത്തിലെ പരിശീലകനായ സുനിൽ ആശാനാണ്. കളരിയെ കുറിച്ചും അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം.
1: ഞാന് PC സുനിൽ ഗുരുക്കൾ, ട്രഡീഷണൽ ആർട്സ് ഡെവലപ്പിംഗ് സൊസൈറ്റി ഓഫ് കേരള, ആർട്സ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന, കുലശേഖരപുരത്ത് സ്ഥിതി ചെയ്യുന്ന കളരിയുടെ സ്ഥാപകനാണ്. ഈ പുതിയ കളരി തുടങ്ങിയിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. ധാരാളം കുട്ടികൾ എൻ്റെ കീഴിൽ അഭ്യസിക്കുന്നുണ്ട്. ഏതാണ്ട് 150 കുട്ടികൾ ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അത്രയും കുട്ടികളെ ഇപ്പോൾ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിൽ നിരവധി കുട്ടികൾക്ക് പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശിക്ഷ്യസമ്പത്തും അനുഭവ സമ്പത്തും നേടി വരുന്നു.
0: കളരിപ്പയറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വാൾ, ഉറുമി എന്നീ ആയുധങ്ങളൊക്കെയാണോ ആദ്യം ഓടിയെത്തുക? അപ്പോൾ ഇതിന്റെ ആത്മാവ് ഏതായുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്?
1: കളരിപ്പയറ്റിന്റെ ആത്മാവെന്ന് പറയുന്നത് ആയുധങ്ങളൊന്നുമല്ല. കളരിപ്പയറ്റിന്റെ ആത്മാവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല മെയ്വഴക്കത്തോടും ഒക്കെയുള്ള ഒരു ഏതൊരു സന്ദർഭത്തെ നേരിടാനുള്ള ഒരു ക്ഷമയും കരുത്തുമാണ് അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ആയുധം എപ്പോഴും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനമല്ല. ആയുധമില്ലാതെ ആയുധം ഏന്തി വരുന്ന ഒരാളെ വളരെ ക്ഷമയോടും കരുതലോടും അയാൾക്കൊരു പക്ഷേ അപകടം ഉണ്ടാകാത്ത വിധത്തിൽ അതിനെ നേരിടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മർമ്മപ്രധാനമായ ആത്മാവ്.
0: എല്ലാവരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ആയുധമാണ് ഇതിന്റെ ആത്മാവ് എന്നൊരു അന്തസത്ത ഉള്ളിക്കടപ്പുണ്ട്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. അതുപോലെ കളരിപ്പയറ്റിലേക്ക് ഒരാൾ ആദ്യമായി കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? അവരുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കും?
1: ഒരു കുട്ടി കളരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ 7 വയസ്സ് മുതലായിരുന്നു കളരിക്ക് ഇരുത്തൽ എന്ന് പറയുന്ന, കളരിക്ക് കൊണ്ടുവന്ന് ചേർക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചറും ഒക്കെ അനുസരിച്ച് കുറച്ചുകൂടെ കുട്ടികൾക്ക് കായബലമൊക്കെ കൂടിയിട്ടുണ്ടെന്ന് വേണം, ആരോഗ്യം വർദ്ധിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അപ്പോൾ അന്നേരം അതിനനുസരിച്ച് ഇപ്പോൾ 5 വയസ്സ് മുതൽ എനിക്ക് കളരിയിൽ ഞാൻ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നുണ്ട്. 5 വയസ്സ് മുതൽ ഏതാണ്ട് 50 വയസ്സ് വരെയുള്ള ആളുകളെ വരെ എൻ്റെ കളരിയിൽ അഭ്യസിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടി കളരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത ഒരു കളരിയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്വമായിട്ട് അതിന് പ്രത്യേകം ഫോമുണ്ട്. ആ ഫോമിനകത്ത് കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി മേടിക്കുക. അതിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് രക്ഷകർത്താക്കളോട് ചോദിക്കുക. എല്ലാ കുട്ടികൾക്കും, ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചില രോഗങ്ങളുള്ള കുട്ടികളുണ്ടാവാം, സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് വേണം ഒരു കളരി കുട്ടിയെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. അതിനനുസരിച്ച് അത്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കാറുള്ളൂ. പ്രാഥമികമായിട്ട് കളരിയിൽ വലതുകാൽ വെച്ച് ഭൂമി തൊട്ട് തൊഴുതാണ് ഒരു കുട്ടി കളരിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ കുട്ടിക്ക് പ്രാഥമികമായിട്ടുള്ള കച്ച എന്ന് പറയുന്ന അരയിൽ കെട്ടുന്ന, അരയിൽ ചുറ്റുന്ന, അതൊരു കായബലത്തിന് അല്ലെങ്കിൽ അരയുടെ കെട്ടുറപ്പിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ കച്ച ഈ കുട്ടിക്ക് പ്രാഥമികമായ കച്ച കൊടുത്തുകൊണ്ട് ആദ്യ ചുവടെന്നുള്ള രീതിയിൽ കളരിയിൽ ആദ്യ ചുവട് വെപ്പിച്ച് ഗുരുക്കളുടെ സീനിയർ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത ഗുരുക്കന്മാരെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചടങ്ങുകൾ അതിനകത്തുണ്ട്. അതിൻ്റെ മർമ്മപ്രധാനമായ കളരിയുടെ ഭാഗമെന്ന് പറയുമ്പോൾ ഈ പൂത്തറ എന്നൊക്കെ പറയും. അപ്പോൾ ആ പൂത്തറയെ വന്ദിക്കാനും ഗണപതിത്തറ വന്ദിക്കാനും ഗുരുവന്ദനം നടത്താനും ഗുരുപാദം നമസ്കരിക്കാനും ഒക്കെയാണ് ആദ്യമായി കളരിയിൽ വരുന്ന ഒരു കുട്ടിയെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നത്. അതുതന്നെ ഒരു ചുവടിൻ്റെ രീതിയാണ്. അത് പിന്നീട് കുട്ടികൾക്ക് പതുക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അതുതന്നെ ഒരു ഡിഫെൻസീവ് മെത്തേഡും ഒരു അറ്റാക്കിംഗ് മെത്തേഡും ഒക്കെയാണ്. ഈ കളരി തൊഴുന്നത് മുതൽ പഠിച്ചു തുടങ്ങുകയാണ്, ചുവട് പഠിച്ചു തുടങ്ങുകയാണ്. ചുവടാണ് ആദ്യം ഉറപ്പിക്കുന്നത്.
0: അപ്പോൾ നമ്മൾ കളരിയുടെ ബാലപാഠങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: പോയിന്റ് 2 റേഡിയോ ജംഗ്ഷനാണ്. ഒപ്പമുള്ളത് ആതിര. നമ്മുടെ കളരിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് സുനിലാശാനാണ്. അപ്പൊ ആശാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പഴയ കളരിക്കും ഇന്നത്തെ കളരിക്കും എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? വ്യത്യാസവുമുണ്ട്, ഈ വ്യത്യാസമുള്ളതുപോലെ തന്നെ അതിന് ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് ആശാൻ എന്താണ് പറയാനുള്ളത്?
1: അതെ, തീർച്ചയായിട്ടും പഴയ കളരിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളരിയെ സംബന്ധിച്ച് പഴയ കളരിയിൽ ഉള്ളതുപോലെ അതേ രീതിയിൽ ഇപ്പം തുടരാൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ആധുനിക ലോകമായതുകൊണ്ട് എല്ലാത്തിലും വന്ന അപ്ഡേഷൻ കളരിയിലും വന്നേ പറ്റൂ. അതുകൊണ്ട് പഴയ രീതിയിലുള്ള ഈ തൈലലേപനമൊക്കെ നടത്തി ലെങ്കോട്ടി ധരിച്ച് അങ്ങനെ കുട്ടികളെ അങ്ങനെ ഒരുപാട് തുടക്കത്തിലെ അങ്ങനെ തന്നെ നിർത്തി ആ രീതി ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് നല്ല രീതിയാണ്, ആ പഴയ രീതി വളരെ നല്ലത് തന്നെയാണ്. കുട്ടികളുടെ പിന്നെ ശരീരത്തിൻ്റെ ബലിഷ്ഠമായ ശരീരം ഉണ്ടാവാനും കളരിയിൽ നിന്ന് വരുന്ന മുറിവുകളോ ചതവുകളോ ദണ്ണങ്ങളോ ഒക്കെ അത് മാറാനും ഒക്കെ ഉപകരിക്കുന്നതാണ് അത്തരം തൈല ലേപനങ്ങളും ഒക്കെ. എള്ളെണ്ണയൊക്കെ ശരീരത്തിൽ ഇപ്പം എള്ളെണ്ണ തന്നെ പിന്നെ കിട്ടാനില്ല എന്നുള്ളതാണ്. അതുള്ളത് തന്നെ മായം ചേർന്ന എള്ളെണ്ണകളാകും. അപ്പോൾ അത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ അപ്ഡേഷന് നമ്മൾ വിധേയമായി പോവും. എന്നാൽ മറ്റേത് നല്ലത് തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സമയം, സമയം സ്പീഡ് ലൈഫാണ്. ഇപ്പോൾ ആ സ്പീഡ് ലൈഫിൽ പഴയതുപോലുള്ള അത്രയും ദീർഘമായ ഇപ്പം പിന്നെ ഒരു കാൽ സാധകങ്ങൾ തന്നെ ഈ കാലുകൾ ഉയർത്താനും മാറ്റാനും ഒക്കെയുള്ള അതൊക്കെ തന്നെ പഴയ കളരിയിലെ ആശാന്മാർ അത് പൂർണ്ണമായിട്ട് നന്നായിട്ട് എത്ര നാളുകൾ പഠിച്ചതിന് ശേഷമേ അടുത്ത ഓരോരോ സ്റ്റെപ്പുകൾ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാലിപ്പോൾ പിന്നെ കൂടുതലും കുറച്ച് അധികം പിന്നെ സമയം അത്രയും സമയം ദീർഘിപ്പിക്കാതെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാ ഗുരുക്കന്മാരും ശ്രമിക്കുന്നുണ്ട്. അതൊരു തരത്തിൽ നല്ലതാണ്, എങ്കിലും പിന്നെ ഒരുപാട് നാളെടുത്ത് ഇത്രയും ദീർഘമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വരാനുള്ള ഒരു വലിയൊരു അഭ്യാസിയെ സൃഷ്ടിച്ചെടുക്കാൻ മറ്റേത് പഴയ രീതി തന്നെയാണ് നല്ലതെന്നാണ് അഭിപ്രായം.
0: തെക്കൻ കളരി വടക്കൻ കളരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, എനിക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പോൾ ഞാൻ

0: ചോദിക്കുന്നത് ഇത് ചുവടുകളുടെ മാറ്റമാണോ പറയുന്നത്? ഈ തെക്കൻ കളരി, വടക്കൻ കളരി, ഇത് ചുവടുകളുടെയൊക്കെ മാറ്റമാണോ? ആശാൻ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാമോ?
1: കളരി തെക്കൻ കളരി, വടക്കൻ കളരി എന്ന് മാത്രമല്ല, പല തരം കളരികളുണ്ട് നിലവിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തെക്കൻ, വടക്കൻ, മധ്യ കേരളം എന്ന് പൊതുവെ വേണമെങ്കിൽ നമുക്ക് കേരളത്തിലെ കളരികളെ തിരിക്കാവുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്ന് കയറി ഇങ്ങോട്ട് വന്ന ആ തെക്കൻ സൈഡുകളെല്ലാം കൂടെ ചേർത്ത് സിലോൺ, ശ്രീലങ്ക, തമിഴ്നാട്, ഇങ്ങോട്ട് വരുന്ന കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രയോഗിച്ച് വരുന്നതായിട്ടുള്ള ചില ശൈലികളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ തെക്കൻ ശൈലി ഇന്ന് ഉള്ള ഒരു പദപ്രയോഗം വന്ന തെക്ക് സൈഡ് എന്നുള്ളത്. അതേസമയം പിന്നെ വടക്കൻ എന്ന് പറയുമ്പോൾ അങ്ങ് മലബാർ സൈഡ്, മലബാറിൻ്റെ അപ്പുറത്തോട്ട് ഈ ശരിക്കും വടക്കേ ഇന്ത്യയുടെ ഈ സൈഡ് ഇങ്ങോട്ട് കയറിക്കിടക്കുന്ന, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അത്തരം പ്രയോഗങ്ങൾ, അവിടെ പ്രയോഗിച്ച ചില വശങ്ങളും എല്ലാം കൂടെ ചേർത്തിണക്കി വടക്കൻ ശൈലിയും മധ്യ കേരളം അല്ലെങ്കിൽ തുളുനാടൻ എന്നൊക്കെ പറയുന്ന ശൈലിയാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇത്. എന്നാലിപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ എൻ്റെ കളരിയിൽ തെക്കനും വടക്കനും മധ്യ കേരളം ശൈലിയും പ്രത്യേകം പ്രത്യേകം സിലബസായി തന്നെ സ്പോർട്സ് കളരി പൈറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ വ്യത്യാസം ഈ ഓരോ തെക്കനും വടക്കനും മധ്യ കേരളം ശൈലിയും നമുക്ക് കോർത്തിണക്കി കളരിപ്പയറ്റിനെ ഏകോപിപ്പിച്ച് പഠിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കളരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ നമ്മുടെ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ച് നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ, അതായത് സ്കൂൾ ഒളിമ്പിക്സിൽ, ചരിത്രത്തിലാദ്യമായി സ്കൂൾ ഒളിമ്പിക്സിലേക്ക് ഇത് കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രാധാന്യം ഗവൺമെൻറ് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സ്കൂൾ, ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ്, നമ്മുടെ കുട്ടികളും അതിനകത്ത് പോയി മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അത് കരിക്കുലം കമ്മിറ്റിയിലും മിനിസ്റ്ററുടെ ചേംബറിലും ഒക്കെ നിരന്തരം മീറ്റിങ്ങുകളും ഒക്കെ കൂടി ഈ സ്പോർട്സ് കളരിപ്പയറ്റ് ഭാരവാഹികളും അതിനകത്ത് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിയമസഭയിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ചേംബറുകളിൽ ഒക്കെ പലതവണ മീറ്റിങ്ങുകൾ കൂടി ഈ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ടുള്ള പ്രധാനപ്പെട്ട ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ, അതിനകത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നാരായണൻ ഗുരുക്കൾ, ഡോക്ടർ ജയകുമാർ ഗുരുക്കൾ ഒക്കെ, ഇവരൊക്കെ ഇവരുടെയൊക്കെ നിരന്തരമായ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പ്രതാപം ഗുരുക്കൾ ആലപ്പുഴയിലെ, ഇവരൊക്കെ നിരന്തരമായി ഈ ഇത് ഇതിൻ്റെ പ്രാധാന്യം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ ഒരു സിലബസായിട്ട് ക്രമീകരിച്ച് അതിന് കോച്ചസ് ക്യാമ്പുകൾ വെച്ച്, അതിന് ജഡ്ജസ് ക്യാമ്പുകൾ വെച്ച് അങ്ങനെ പഠിപ്പിച്ച് ഒരു നല്ല രീതിയിൽ അതിന് ഗവൺമെൻറ്റിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് സ്കൂളുകളിലേക്കൊക്കെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അത് കരിക്കുലം കമ്മിറ്റിയിലൊക്കെ വെക്കാനുമൊക്കെ നമ്മളും അതിനകത്ത് ഭാഗവാക്കായിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷവും കൂടെ ഉണ്ട്. എന്തായാലും കളരിപ്പയറ്റ് തീർച്ചയായിട്ടും അതിനുള്ള പ്രാധാന്യം വന്ന് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കളരിയിൽ വലിയ പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് പഠിച്ചിട്ട് പോകുന്ന കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ അവരുടെ കുട്ടികളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവർ കൊണ്ടുവരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. വലിയ പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ഇപ്പോൾ കളരിക്ക് നല്ല പ്രൊമോഷൻ ഉണ്ട് എന്ന് വേണം കരുതാൻ.
0: ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ആശാനിൽ നിന്ന് കളരിയെ കുറിച്ച്. അപ്പോൾ നമുക്ക് അതൊക്കെ കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ഒക്കെ പാടുന്നേ.
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര പോറാണോ? അയ്യോ, ഞാൻ പോട്ടെ പോട്ടെ പോട്ടെ, ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിയാണ് സഹിക്കാൻ പറ്റുന്നത്. ഓക്കെ ബൈ.
2: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: By the way, നമ്മളെന്താ പറഞ്ഞു എന്ത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: തിരികെ വന്നിരിക്കുകയാണ്. കളരി ആശാനായിട്ടുള്ള സുനിൽ ഗുരുക്കളിൽ നിന്നും കളരിയുടെ മർമ്മ പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആർജെ ആദ്രയാണ്. ഇപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ ആശാനിൽ നിന്നും അറിയാം. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെല്ലാം കണ്ടിട്ട് കുറെ പേർ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കാൻ താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സിനിമയിൽ കാണിക്കുന്ന ആക്ഷൻ രംഗങ്ങളൊക്കെ തന്നെയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ കളരിയിൽ കാണിക്കാറുള്ളത്?
1: സിനിമയിലുള്ള സംഘടന രംഗവും നമ്മുടെ കളരിപ്പയറ്റിലെ കളരിയിലുള്ള നേരിട്ടുള്ള സംഘടനവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിൽ കാണിക്കുന്നത് ഒരു വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള മൂവ്മെൻറ്റുകളായിരിക്കുമല്ലോ. അത് ചിലപ്പോൾ ഒരു കയറെ കെട്ടി തൂങ്ങിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അത് വിഷ്വൽ എഫക്ട്സുകളുണ്ട്. അത് അത്തരം എഫക്ട്സുകളൊക്കെ കയറ്റി വലിയ അഭ്യാസമുറകളൊക്കെ അതിനകത്ത് പറന്നു പോകുന്നതൊക്കെ കാണിക്കാനും ഒക്കെ പറ്റും. പക്ഷേ കളരിയിലുള്ളത് നേരിട്ടുള്ള രണ്ട് അഭ്യാസകൾ തമ്മിൽ നേരിട്ട് അത് ആയോധനകല പരിശീലിപ്പിക്കുന്നതും എവിടെ എന്ത് പ്രയോഗം വേണമെന്നുള്ളത് ഒരു നല്ല ഗുരുക്കന്മാർ നിരന്തരമായ പരിശീലനത്തിലൂടെ അത് അവർക്ക് സ്വായത്തമാക്കി കൊടുക്കുന്നു. അപ്പോൾ നല്ല പരിശീലകനായിട്ടുള്ള ഒരു അഭ്യാസി മെയ് കണ്ണാകുക എന്ന് പറയും. അപ്പം എന്ത് പ്രയോഗം എവിടെ വന്നാലും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കണ്ണുണ്ടെന്നർത്ഥം. അപ്പോൾ ആ കണ്ണുകൊണ്ട് കണ്ടൊഴിയുകയോ പ്രയോഗിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള പാഠം ഒരു ശിഷ്യനുണ്ടായി വരിക എന്ന് പറയുന്നതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ നേട്ടം.
0: സിനിമയിൽ കാണുന്ന ഫൈറ്റ് വേറെ, കളരിത്തറയിൽ അടവുകൾ വേറെ. അപ്പോൾ സിനിമയിൽ കാണുന്നത് കാഴ്ചക്കാർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് നൽകാൻ വേണ്ടി കുറച്ചുകൂടി നാടകീയമാക്കി എടുക്കുന്നത് എന്നാണ് ആശാൻ പറഞ്ഞത്. യഥാർത്ഥ കളരിയിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവിടെ ഓരോ ചുവടിനും കൃത്യമായ ശാസ്ത്രമുണ്ട്, ശരീരശാസ്ത്രപരമായ കണക്ക് കൂട്ടലുകളുമുണ്ട്. ശത്രുവിന്റെ ആക്രമണത്തെ ഒട്ടും പ്രാണഹാനി വരുത്താതെയും എന്നാൽ പെട്ടെന്ന് പ്രതിരോധിക്കത്തക്ക വിധത്തിലുള്ള സൂക്ഷ്മമായ അടവുകളുമാണ് കളരിയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ കളരിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിയും.

0: ഒക്കെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ. ഒപ്പമുള്ളത് ആതിരയാണ്. കളരിയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം സുനിലാശാനിൽ നിന്ന്. ഇപ്പോൾ പെൺകുട്ടികൾ കൂടുതൽ ആശാന്റെ കീഴിൽ ശിക്ഷണം അഭ്യസിക്കുന്നുണ്ട്. ഓച്ചിറക്കളിയുമായി ബന്ധപ്പെട്ട് പണ്ട് ആൺകുട്ടികളായിരുന്നു മുൻനിരയിൽ. ഇപ്പോൾ പെൺകുട്ടികളുടെ ഒരു നിറസാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡിഫൻസ് എന്ന നിലയിൽ കുട്ടികളുടെ സംരക്ഷണാർത്ഥം ഈ പഠനത്തിൽ എത്ര പ്രാധാന്യം പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? അതിനെക്കുറിച്ച് ആശാൻ എന്താണ് പറയാനുള്ളത്?
1: പെൺകുട്ടികൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെൽഫ് ഡിഫൻസ് എന്നുള്ളത്. അതിൽ ഈ പെൺകുട്ടികളാണെന്നല്ലോ കൂടുതൽ സൗന്ദര്യത്തിൽ പെൺകുട്ടികൾ വളരെ ശ്രദ്ധാലുക്കളുമാണല്ലോ. കളരി അഭ്യാസിക്കുന്ന കുട്ടികൾ ശരിക്കും അവരുടെ ശരീര സൗന്ദര്യം തന്നെ വർദ്ധിക്കും. അവരുടെ ശരീരത്തിൻ്റെ വടിവുകളും ഒക്കെ നന്നായിട്ട് വന്ന് നല്ല ഊർജ്ജസ്വലമായി ഇരിക്കാനും ഒക്കെ അവർക്ക് കഴിയുകയും ചെയ്യും. അതുമാത്രവുമല്ല, ഒരു പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കും ഒറ്റയ്ക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും നിർഭയമായി എവിടെയും സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരു മനക്കരുത്ത് പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും കളരി അഭ്യസിക്കുന്നതിലൂടെ ഉണ്ടാവുമെന്നുള്ളതിന് നമുക്ക് നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുമുണ്ട്. അതുമാത്രമല്ല, പെട്ടെന്നൊരു സിറ്റുവേഷനെ നേരിടാനുള്ള ഒരു ഏത്
2: സിറ്റുവേഷനായാലും
1: ഏത് അക്രമം മാത്രമല്ല, അത് പിന്നെ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിനകത്തും ഒക്കെ. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ഈ തൊട്ടടുത്ത സമയത്ത് തന്നെ നമ്മുടെ കളരി കഴിഞ്ഞു പോയ കുട്ടികൾ, കളരി പഠിച്ച കുട്ടികളാണ്, ഒരു ആംബുലൻസ് ബ്ലോക്ക് ചെയ്ത് ഇവിടെ നിന്നപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി വൈറലാവുകയും ചെയ്തു, ലക്ഷ്മി. അപ്പോൾ അതെന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് പെട്ടെന്ന്, കൊച്ചുകുട്ടികളാണെങ്കിലും ആ ഇൻസിഡൻ്റലായിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള, പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു കരുത്ത് ശരിക്കും പറഞ്ഞാൽ കളരിയിലൂടെ കിട്ടും എന്നുള്ളതാണ്. അതുമാത്രമല്ല, പല അസുഖങ്ങളും മാറുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. നമ്മളറിയാതെ തന്നെ, രക്ഷകർത്താക്കൾ അറിയാതെ തന്നെ ഈ ആ കുട്ടികളുടെ സ്ഥിരമായ ചില അസുഖങ്ങൾ മാറിയെടുക്കുന്നത് നമുക്ക് നേർക്കാഴ്ചയാണ്. അത്തരം കാര്യങ്ങൾ പെൺകുട്ടികൾക്കത് വളരെ ഉപകരിക്കും എന്നുള്ളതിനകത്ത് സംശയമില്ല. മുതിർന്ന ആളുകൾക്കും അവരുടെ പിന്നെ ഇൻറ്റേണലായിട്ടുള്ള പല ഡിസോർഡറുകൾക്കും കളരി അഭ്യസിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രയോജനമായിരിക്കും.
0: വിദേശികളാണ് കൂടുതൽ വന്ന് കളരി പഠിക്കാറുള്ളത്. നാട്ടിലുള്ളവർക്ക് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നില്ല എന്ന് ആശാന് തോന്നിയിട്ടുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ആശാന് പറയാനുള്ളത്?
1: നാട്ടിലുള്ളവർക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതിനകത്ത് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ വിദേശികൾ ഇവിടെ വരുമ്പോൾ അവർ പരമാവധി അത് പ്രയോജനപ്പെടുത്തി തിരിച്ചു പോവുക എന്ന് പറയുന്നതാണ് വിദേശികളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരൊരു കളരി പഠിക്കാൻ വരുന്ന ഒരു വിദേശി കളരിയെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ആണ് ഒരു വിദേശി ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പോകണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്ക് കൂടുതലാണ്.
2: നാട്ടിലുള്ളവർക്ക്
1: ഇത് നമ്മുടെ പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന ഒരു കുഴപ്പം അതിനകത്ത് വന്നിട്ടുണ്ട്.
0: ഇനി റേഡിയോ ജംഗ്ഷനിൽ ചെറിയൊരു ഇടവേള, കുറച്ച് പാട്ടുകൾ കേട്ടിട്ട്

0: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് ഒപ്പമുള്ളത് ആതിര. നമ്മൾ കളരിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള കളരിയും കളരിയുടെ ആയോധന മുറകളും ആയുധങ്ങളും ഒക്കെ കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു ആയോധന കലയാണിത്. ഇത് വർഷങ്ങളോളം പഴമയുള്ള ആയോധന കലയിലേക്ക് ആശാൻ എത്തിപ്പെടാൻ ആശാന്റെ ഗുരുക്കളിൽ നിന്നും ആശാന് കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: തീർച്ചയായിട്ടും ഗുരുക്കന്മാരുടെ പരിണിതപ്രജ്ഞരായ ഗുരുക്കന്മാരുടെ ശിക്ഷണങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു ആത്മസംതൃപ്തി തന്നെയുണ്ട്. അതിൽ എൻ്റെ പഴയ ഗുരുക്കന്മാരിൽ പിന്നെ ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗുരുവാണ് നാരായണൻ ഗുരുക്കൾ. അത് അദ്ദേഹം നെട്ടൂർ കളരിയുടെ സ്ഥാപകനാണ്. അദ്ദേഹം ഈ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ചുമതലക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹമാണ് ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്ത് ഈ അസോസിയേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നിരന്തരം പരിശീലനത്തിന് പോകാനുള്ള അവസരങ്ങളും അതിന് കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള അവസരങ്ങളും ഒക്കെ നിരന്തരമായിട്ട് കിട്ടുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഗുരുക്കന്മാരും പഠിക്കുന്നത് പോലെ തന്നെ നമ്മളും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഗുരുവായിട്ടുള്ള ഡോക്ടർ ജയകുമാർ ഗുരുക്കൾ തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണവും ലഭ്യമാക്കിയിട്ടുണ്ട്. വളരെ സ്നേഹസമ്പന്നനായ പ്രതാപം ഗുരുക്കൾ ആലപ്പുഴയിലാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കളരി തന്നെ വീട് പണി മാറ്റി വെച്ചുകൊണ്ട് ഒരു വലിയ കളരി ഈ അവിടെ ചേർത്തലയിൽ ഇപ്പം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നു. വർഷങ്ങളുടെ ശിക്ഷണ പാരമ്പര്യമുള്ള ഗുരുവാണ് അദ്ദേഹം. വളരെ നമ്മളെ ഈ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചാലകശക്തി തന്നെ ഈ അദ്ദേഹമാണ്, പ്രതാപം ഗുരുക്കൾ. അങ്ങനെ യഥേഷ്ടം ഗുരുക്കന്മാർ, അവരുടെയൊക്കെ ശിക്ഷണമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ശശി എസ് ഗുരുക്കൾ, അദ്ദേഹം ഒരു ട്രഡീഷണൽ രീതിയിൽ കളരി പഠിച്ചുകൊണ്ട് വന്ന ഒരു ഗുരുവാണ്. അതിന് വേറൊരു ഗുരുവായിട്ടുള്ള രാഘവനാശാൻ എന്ന് പറയുന്ന കണ്ണൂർ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം പഴയ ഒരു ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് നമ്മൾ അവിടെ പോവുകയും കണ്ണൂരൊക്കെ പോയി നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
0: കളരി പൂർണ്ണമായും നമുക്ക് ഇത്ര കാലം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറയാൻ സാധിക്കുമോ? അതിനെക്കുറിച്ച് ആശാൻ എന്താണ് പറയാനുള്ളത്?
1: സമുദ്രം പോലെ നീണ്ടുകിടക്കുന്ന ഒരു ആയോധന കല എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇത്ര കാലം കൊണ്ടെന്നുള്ളതല്ല, ഒരു അഭ്യാസിയുടെ പിന്നെ മികവിനനുസരിച്ച്. ഇപ്പോൾ ഒരു അഭ്യാസി ഒരു വർഷം കൊണ്ട് പഠിക്കുന്നത് വേറൊരു അഭ്യാസി പിന്നെ 3 വർഷം പഠിച്ചാലും ചിലപ്പം പറ്റണമെന്നില്ല. അപ്പോൾ അത് ഇത്ര കാലം എന്നുള്ള ആ കാലഗണന മാറ്റി വെച്ചുകൊണ്ട് ഒരു അഭ്യാസിക്ക് ഗുരുക്കൾ കൊടുക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി അതിനെ ചിട്ടയോടുകൂടി പഠിച്ച് കയറി വരുന്ന ഒരു ശിഷ്യനാണെങ്കിൽ അവർ വളരെ വേഗം പഠിച്ചു കയറും. അപ്പോൾ അവരെ നമ്മൾ പിന്നെ പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് വിടണം. അങ്ങനെയാണ് പുതിയ പുതിയ ഇതിലെ രീതി എന്ന് പറയുന്നത്. അത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ പിന്നെ ഒരു കാര്യം തന്നെ എപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് അവർ മടുപ്പുണ്ടാക്കാതെ പുതിയ പുതിയ നല്ലപോലെ പരിശീലിച്ച് വരുന്ന ഒരു അഭ്യാസിയെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടത്തിവിടുകയും നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ ഈ പറഞ്ഞ നല്ല ഇരുത്തം വന്ന ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്ന് അതിന് കൂടുതൽ പരിശീലനം ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ശിഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുണം.
0: പല മാർഷ്യൽ ആർട്സിലും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ എന്തുവരെ പഠിച്ചു എന്നൊക്കെ അറിയാൻ പലതരം ബെൽറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കളരിയിൽ ഗ്രേഡ് അറിയാൻ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ?
1: അല്ല, ഇപ്പൊ ഈ അസോസിയേഷന്റെ അണ്ടറിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് അതിനൊരു ചിട്ട ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ കൊണ്ടുവരുന്ന ഏറ്റവും നല്ലതാണ്. അത് ഈ കച്ച സമ്പ്രദായം നമ്മൾ നടപ്പിലാക്കി, സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ കച്ച സമ്പ്രദായം നടപ്പിലാക്കി കഴിഞ്ഞു. അതിന് ഓരോ കച്ചയിലും ഇപ്പം വെള്ള കച്ച, പച്ച, ഓരോ നിറമുള്ള കച്ചകൾക്കനുസരിച്ച് അതിന് ഇത്ര സിലബസ് ചെയ്തിരിക്കണം എന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഒരു ഏകീകൃത സ്വഭാവം കേരളത്തിലുടനീളം ഉണ്ടാവും. അപ്പം ആ സിസ്റ്റത്തിലേക്ക് വരുമ്പം ഇന്ന സിലബസ് വരെ ഒരു കുട്ടി പഠിച്ചിരിക്കണം, അടുത്ത സിലബസ് വരെ പഠിച്ചിരിക്കണം. അങ്ങനെ ചുവടും മെയ്യും വടിപ്പയറ്റും വാൾപ്പയറ്റും ഒക്കെ അങ്ങനെ ഈ ഓരോ അംഗത്താരിയായാലും മർമ്മോ ആയാലും ഒക്കെ ഓരോ ഗ്രേഡ് കൊടുത്തു പോകുന്ന ഒരു രീതി ഇപ്പൊ പിന്തുടരുന്നുണ്ട്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു.
0: ആയോധന കലകളെ കുറിച്ച് അറിയുന്നതോടൊപ്പം നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട്

0: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ കൂടെയുള്ളത് ആർജെ യാത്രയാണ്. അപ്പോൾ ആയോധന കലയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിച്ചറിയാം. നമ്മൾ ഈ നൃത്തമൊക്കെ പഠിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ, അതിനൊരു അരങ്ങേറ്റമൊക്കെ ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതുപോലെ നമ്മുടെ കളരിയിൽ ഇങ്ങനെ ചുവടുകളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് അരങ്ങേറ്റം പോലെ, നൃത്തത്തിലെ അരങ്ങേറ്റം പോലെ കളരിയിൽ എന്താണ് അങ്ങനെ പറയാനുള്ളത്?
1: തീർച്ചയായിട്ടും ചുവടുമാറ്റം എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് അത്. ഈ കച്ച മാറുന്നത് ഒരു പഠിച്ച ഓരോ ഗ്രേഡും പഠിച്ച അല്ലെങ്കിൽ ഓരോ അഭ്യാസ മുറകളും പൂർത്തിയാക്കിയ ഒരു കുട്ടിയുടെ ആ അതിന് നമ്മൾ അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊരു തരം ചുവടുമാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിച്ച് വിജയിക്കുന്ന വിജയികളെ പ്രഖ്യാപിക്കുക, അവർക്ക് അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ട്. അതെല്ലാ വർഷവും കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ വരെ അസോസിയേഷൻ ലണ്ടനിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരം ഒരു ചിട്ട ഇതിന്
0: പരിശീലന ഘട്ടങ്ങളിൽ മെയ്പ്പയറ്റ്, മെയ്ത്താരി ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിൻ്റെയും പ്രാധാന്യം എങ്ങനെയാണ് നമുക്കൊരു സാധാരണ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക?
1: സാധാരണ ഒരു കളരിയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടിയെ മെയ് വഴക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. മെയ് ഈ മറ്റു പ്രയോഗങ്ങൾക്കൊക്കെ ആവശ്യമായ മെയ് വഴക്കം ഉണ്ടാകും. അതാണ് മെയ്പ്പയറ്റിൽ തുടങ്ങുന്നത്. മെയ്പ്പയറ്റിൽ തുടങ്ങി അതിനുശേഷം വടിപ്പയറ്റിലേക്ക് പോകും. വടിപ്പയറ്റ് അല്ലെങ്കിൽ കോൽത്താരി എന്നൊക്കെ പറയുന്ന ആ രീതിയിലേക്ക് പോകും. അപ്പോൾ ഒരു പിന്നെ ആദ്യം വലിയ വടികളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് നെടുവടികളൊക്കെ ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. അപ്പം ദൂരെ നിന്ന് ഉള്ള തടയും ആക്രമണ ശൈലികളും ഒക്കെ അങ്ങനെ പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ഈ ചെറിയ വടികൾ കൊടുത്തു തുടങ്ങും. അപ്പം ചെറുവടികളിലേക്ക് നീങ്ങും. ചെറുവടികളിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ ഈ മുച്ചാൺ എന്നൊക്കെ പറയുന്ന ഒറ്റ മുച്ചാൺ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ വടികളിലേക്കൊക്കെ അങ്ങനെ നീങ്ങും. ഈ ഒറ്റയൊക്കെ പ്രത്യേകം പ്രത്യേകം കൊടുക്കുന്നതാണ്. അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം മർമ്മപ്രയോഗങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ചെറുവടികളിലേക്കൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ആക്രമിക്കാനും അടുത്തു നിന്നുള്ള ആക്രമണങ്ങളും കൺമൂർച്ചയൊക്കെ കൂടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളാണ് അതൊക്കെ. ഏത് രീതിയിൽ ആക്രമം വന്നാലും നേരിടാനും ഒക്കെ ഉള്ള അതിനുശേഷം ആയുധപ്പയറ്റിലേക്കൊക്കെ പോകും. അത് അങ്കത്താരി എന്ന് പറയുന്ന ആയുധപ്പയറ്റിലേക്ക് പോകും. അത് കത്തി, കഠാര, വാള് അങ്ങനെ വ്യത്യസ്തമായ ഉറുമി പോലുള്ള
0: ഈ ആയുധങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവസാന നിമിഷമാണ് ഈ ഉറുമി എടുക്കുന്നത് എന്നാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണ്?
1: ഉറുമി ലാസ്റ്റ് നിമിഷം എടുക്കുക എന്നുള്ളതല്ല, ഏത് ആയുധമായാലും ആ ആയുധത്തിനൊരു പ്രാധാന്യമുണ്ട്. ഉറുമിയെ സംബന്ധിച്ച് പണ്ട് വടക്കൻപാട്ടുകളിലാണ് ഈ ഉറുമിയുടെ ഒരു പ്രയോഗങ്ങളിലൊക്കെ സിനിമ വഴിയൊക്കെയാണ് ഇത് കൂടുതലും പ്രചരിച്ചതെന്ന് പറയാം. ഉറുമി വളച്ച് നമ്മുടെ ശരീരത്തിൽ വെക്കാവുന്ന ഒരു ആയുധം എന്നുള്ള രീതിയിലാണ് അതിന് പ്രാധാന്യം കൂടിയത്. ദൂരം നീളമുള്ള ഫ്ലെക്സിബിൾ സോഡ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അത് അസാമാന്യ വേഗതയിൽ വീശി ഈ വടക്കൻ കഥകളിലൊക്കെ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ കൊള്ളിപ്പിക്കാനുള്ള അപാരമായ കഴിവുള്ള ഗുരുക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതാണ്

0: വെറ്റയൊക്കെ ദേത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഉറുമിപ്പയറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെറ്റ മുറിയും ശരീരം മുറിയത്തില്ല എന്ന് പറയുന്നത്. അതിനൊക്കെ മുമ്പ് നമ്മൾ വാൾ വലി എന്നൊക്കെ പറയുന്നത് കൊടുക്കും. അങ്ങനെ ശരീരത്തിനോട് അടുത്ത് വരുന്ന പ്രയോഗങ്ങളും അക്രമശൈലികളും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് അത്തരം കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരായുധം ഒരായുധത്തിനൊരു മേന്മയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആയുധം ഒരഭ്യാസിയുടെ കയ്യിൽ കിട്ടുമ്പോൾ അയാൾ പ്രയോഗിക്കുന്ന ആ പ്രയോഗത്തിനാണ് പ്രാധാന്യം. അത് വെറും കൈയാവാം, ഇതിനൊക്കെ ശേഷമാണ് വെറും കൈ കൊടുക്കുന്നത്. വെറും കൈ ഈ ആയുധം എല്ലാം കൊണ്ടുവന്നാലും ആ വെറും കൈ പ്രയോഗത്തിലൂടെ
1: ഇങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ചോദിച്ചത്. ആയുധം കൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ട് തടുക്കാൻ കഴിയുന്ന ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ് എന്നത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചോദ്യം.
0: അതെ അതെ, തീർച്ചയായിട്ടും. കളരിപ്പയറ്റ് പഠിക്കാൻ വരുന്ന കുട്ടികളോട് പറയേണ്ടത്, ഈ കേരളത്തിലെ മുഴുവൻ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതാണത്. കുട്ടികളെ, എല്ലാ കുട്ടികളെയും ഇത് അഭ്യസിപ്പിച്ചിരിക്കേണ്ടതാണ്. സ്കൂളുകളിൽ ഒരു സിലബസായിട്ട് കൊടുത്തുകൊണ്ട്, ഇതിപ്പം സ്കൂളുകൾ ഡ്രില്ലും കാര്യങ്ങളും ഒക്കെ പണ്ടുണ്ടായിരുന്നു, അതെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ കളരിപ്പയറ്റ് നല്ലൊരു ചിട്ടയായ ആയോധന കലയാണ്. അതിലൂടെ ഒരു നല്ല സമൂഹത്തെ, ഇപ്പം ഈ പറഞ്ഞ ഈ ലഹരി തൂഫാൻ്റെ വർക്ക് നടക്കുമ്പോൾ അറിയാമല്ലോ, നമുക്ക് എത്രയോ ലഹരിയാണ് പ്രദേശത്ത് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നത്, ഇപ്പോഴും നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ മാറ്റി നിർത്താൻ ഈ ചിട്ടയായ ഒരു പരിശീലനം സ്കൂളുകളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു വലിയ ഗുണം ഉണ്ടാവും. അത് രക്ഷകർത്താക്കൾ മനസ്സിലാക്കി ആ കുട്ടികളെ ഇത്തരം ആയോധന കലകൾ, പ്രത്യേകിച്ച് കളരിപ്പയറ്റ്, ഒരു ഭയഭക്തി ബഹുമാനത്തോടെ വളരെ ചിട്ടയോടുകൂടി പഠിപ്പിക്കുന്ന ഈ കളരിപ്പയറ്റിലേക്ക് കടത്തി വിടുക, ഈ കുട്ടികളെല്ലാം പഠിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം.
1: അപ്പോൾ നമ്മൾ ഇത്രയും വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക്

0: തിരികെ വന്നിരിക്കുകയാണ് ഇതിയൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ. ഒപ്പമുള്ളത് അർജയാതിര. നമ്മൾ കളരിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ കളരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ കളരിയെക്കുറിച്ച് പറയുമ്പോൾ മർമ്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചിലവരെ നോക്കി കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്ന ഒരു കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആശാനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം.
1: മർമ്മത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ് അത്തരം കാര്യങ്ങളിൽ. എങ്കിലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കളരിയിലെ അവസാന പഠനം എന്നുള്ള രീതിയിലാണ് ഏറ്റവും ഈ ഗുരുക്കന്മാർക്ക് ഏറ്റവും ഉത്തമ ശിഷ്യർ എന്ന് ബോധ്യമാകുന്ന വിദ്യാർത്ഥിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മപ്രയോഗങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അത് പല ഗുരുക്കന്മാരും ഒതുക്കി ഒതുക്കി ഒതുക്കി ഒതുക്കിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ചുവട് വെക്കുന്നത് മുതൽ പല മർമ്മങ്ങളും പ്രയോഗങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നെങ്കിലും അത് വെളിപ്പെടുത്താറില്ല പല ഗുരുക്കന്മാരും. അത് പഠിച്ച് പഠിച്ച് പഠിച്ച് ഓരോ ഘട്ടം വരുമ്പോൾ അതിനകത്ത് ഇന്ന ഇന്ന മർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ് ഒരു നല്ലൊരു അഭ്യാസി ആരെയും ഒന്നും ചെയ്യാറില്ല എന്ന് പറയുന്നത്. നല്ലൊരു അഭ്യാസി ആരെയും ഒന്നും ചെയ്യാറില്ല, വളരെ സൗമ്യനും വളരെ ഒന്നും ചെയ്യാതെ പോകുന്ന ആളായിരിക്കും. അപ്പോൾ അയാൾക്ക് ആ ഒരു പ്രയോഗം ഒരു മർമ്മം കൊടുക്കുന്ന ആഘാതം എത്രത്തോളം ആഴത്തിലാണ് എന്ന് കളരിയിൽ പഠിപ്പിക്കും. അത് കഴിയുമ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നൽ വരത്തില്ല. ഒരാളെ
0: ഒരാളെ നോക്കി മൈൻഡ് കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആശാന്റെ അഭിപ്രായം എന്താണ്?
1: തീർച്ചയായിട്ടും നിങ്ങളെ നോക്കി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
2: അതെങ്ങനെയാണ്?
1: ഇപ്പോ തന്നെ ഇപ്പം അഞ്ജുവിനെ നമുക്കൊരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നോക്കുമർമ്മത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും. അത് എന്നാൽ ഇതിനൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നോക്കി ഒരാളെ മറിച്ച് കളയാം, നോക്കി ഒരാളെ വീഴ്ത്താം, കണ്ണുരുട്ടി തറയിലിടാം എന്നൊക്കെ പറയുന്ന പല വീഡിയോകളും ഈ കളരിയുടെ അന്തസ്സിന് ചേരാത്ത തരത്തിലുള്ള ചില വീഡിയോകൾ. ചൂണ്ടി എന്നുള്ള രീതിയിൽ ഒരാളെ ചൂണ്ടി നമുക്ക് അയാളെ കൺട്രോളിലേക്ക് എത്തിക്കാനുള്ള ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ അപാര പാണ്ഡിത്യമുള്ളവർക്ക് കഴിവുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് അത്രത്തോളം ഗഹനമായിട്ട് നമുക്ക് പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതീന്ദ്രിയ, അതായത് നമ്മൾ ഹിപ്നോസിസ് ചെയ്യത്തില്ലേ, അതുപോലെ ഒരാളെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റും എന്ന് വേണമെങ്കിൽ കരുതാം. അതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ ചൂണ്ടുമർമ്മമാണ് അയാളെ ആ ചൂണ്ടി ഇങ്ങനെ മറിച്ച് കളയുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പല വീഡിയോകളും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങളെ ഹോണ്ടിയത്തക്കോണ്ണമുള്ള ഒരാളെ നിലയ്ക്ക് നിർത്തത്തക്കോണ്ണമുള്ള നമ്മൾ ചൂണ്ടി പറയത്തില്ലേ, അത് ഒരു തരത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്ത ഒരു കഴിവായിരിക്കും ഒരു പക്ഷേ അങ്ങനെയുള്ളത്. അതിനെ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ലാതെ കറക്കി ഒരാളെ മറിച്ച് കണ്ട തറയിലിട്ടേക്കുന്നു എന്ന് പറയുന്നത് അതൊക്കെ വെറുതെ അഭിനയം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം.
0: അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം കളരിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത് സുനിലാശാനായിരുന്നു. അദ്ദേഹത്തിന് ഇൻറേഡിയോ 91.2 നന്ദി രേഖപ്പെടുത്തുന്നു. കേട്ടറിഞ്ഞതിനേക്കാൾ എത്രയോ വലിയൊരു അത്ഭുത ലോകമാണ് നമ്മൾ ഇന്ന് തൊട്ടറിഞ്ഞത്. കേരളത്തിന്റെ സ്വന്തം കളരിപ്പയറ്റ് എന്ന ആയോധനകലയുടെയും ആചാരങ്ങളുടെയും വേരുകൾ തേടിയുള്ള നമ്മുടെ യാത്ര, അതെ, അത് നമ്മെ എത്തിച്ചേർന്നിരിക്കുന്നത് വലിയൊരു ചരിത്രത്തിന്റെ മുൻപിൽ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആശാന്മാർ പങ്കുവച്ച വലിയൊരു അറിവിന്റെ പെട്ടി ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നു. വായ്താരികളുടെയും ചുവടുകളുടെയും ആത്മവിശ്വാസത്തിന്റെ കരുത്ത് പകരുന്ന ആ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ആവേശത്തിന്റെ ഒരു പുതിയ തീനാളമായാണ് പടർന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിന്റെ ജീവശാസമായ ഈ കളരി ഇന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം പരിചിതമാണെന്ന്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം പരിചിതമാണ്, അല്ലെങ്കിൽ നമ്മളിൽ എത്ര പേർ കളരിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടർ ഗെയിമുകളുമാണ് ലോകം. അവിടെ ശരീരം തളരുന്നതും മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നതും പലരും അറിയുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കളരിയുടെ പ്രസക്തി 100% അധികമാകുന്നത്. ഇന്ന് നമ്മുടെ മക്കളെ കളരിയിലേക്ക് അയക്കാൻ നമ്മൾ മടിക്കുന്നത് എന്തിനാണ്? ശാരീരിക ക്ഷമത മാത്രമല്ല, അടിയുറച്ച ആത്മവിശ്വാസവും പ്രതിസന്ധികളെ ധീരമായി നേരിടാനുള്ള മാനസിക കരുത്തുമാണ് കളരി ഓരോ കുട്ടിക്കും സമ്മാനിക്കുന്നത്. വെറുമൊരു ആയോധന കല മാത്രമല്ലിത്, നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ നിലനിൽപ്പിന്റെ അടയാളം കൂടിയാണിത്. ഇന്നത്തെ തലമുറയിലെ പിള്ളേർ, നമ്മുടെ മക്കൾ, അവരെന്തുകൊണ്ട് കളരിയെ അകറ്റി നിർത്തണം? തിരികെ കളരി മുറ്റങ്ങളിലേക്ക് അവർ നടന്നു കയറേണ്ടതുണ്ട്. വിയർപ്പൊഴുക്കി ചുവടുകൾ വെച്ച് ഗുരുക്കന്മാരുടെ വായ്ത്താരികൾ കേട്ടു വളരുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ നാളെയുടെ പ്രതിസന്ധികളെ തലയുയർത്തി നേരിടാൻ കഴിയൂ. ശരീരവും മനസ്സും ഒരുപോലെ പാകപ്പെടുന്ന ആ കളരിത്തറകളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൈപിടിച്ചു നടത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. നമ്മുടെ പാരമ്പര്യത്തെ നെഞ്ചോട് ചേർക്കാൻ, നമ്മുടെ മണ്ണിന്റെ മണമുള്ള ഈ കളരിയെ അടുത്തറിയാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ. ഈ അഭിമുഖത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ വെറുമൊരു റേഡിയോ സംഭാഷണമായി അവസാനിക്കരുത്. അതൊരു പുതിയ തുടക്കമാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ കളരി സ്നേഹം ഉണരട്ടെ. ഇന്ന് നമ്മുടെയൊപ്പം സ്നേഹത്തോടെയും ക്ഷമയോടെയും സംസാരിച്ച താങ്കളുടെ അറിവുകൾ പകർന്നു തന്ന പ്രിയപ്പെട്ട ആശാന്, എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട കേൾവിക്കാരുടെയും പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും ഒരു പുതിയ വിശേഷവുമായി, പുതിയൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ വായനയും കാഴ്ചയും ഓർമ്മകളും പോലെ നമ്മുടെ സ്വന്തം പാരമ്പര്യത്തെയും നെഞ്ചോട് ചേർത്ത് ഇത് നിങ്ങളുടെ സ്വന്തം മാതൃ ഇൻ റേഡിയോ 91.2.

0: സ്വന്തം മക്കളെ കല്യാണത്തിന് വിളിക്കുന്നത് ഇപ്പൊ സന്തോഷത്തോടാ. സുകേശം നടന്ന അച്ഛന്റെ 16-ാം തരം വിളിക്കുന്നത്.
1: വിളിക്കട്ടെ, എവിടെ വിളിച്ചാലും വിളിച്ചിട്ട് തിരികെ പോകുമ്പോ വീട്ടുകാരെന്തുമായിരിക്കും എന്നും പറയുന്നു നമുക്കറിയാം.
0: നമ്മള് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും പറയുന്നത്. അവന്റെ അച്ഛനെ നോക്കാത്തവൻ 16-ാം തരം ഗംഭീരമായി നടത്തുന്നെന്ന്
1: മൂപ്പുലാൻ സുഖമില്ലാ നടന്നപ്പോഴും നോക്കിയില്ല. ഉദ്യോഗം ഉണ്ടായിട്ട് 10 നയാ പൈസ മൂപ്പുലാൻ കൊടുത്തതുമില്ല. 2 ആമക്കളും ചെയ്തില്ല.
0: മൂപ്പുലാന് പെൻഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
1: നാട്ടുകാരെല്ലാം കൂടെ മൂപ്പുലാന് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കിയാന്. എന്നിട്ട് മൂപ്പുലാൻ മരിച്ചു കഴിയുമ്പോ മുറ്റത്തൊരു വലിയ വന്തൽ വിട്ട് പാചകക്കാരെ ഇടപാട് ചെയ്ത് സദ്യ ഒന്ന് നടത്തും.
0: ഒരു ഗാനമേള കൂടി നടത്താൻ പറ.
1: മൂപ്പുലാനെ കുഴിയിലോട്ട് എടുത്തപ്പോഴും ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോഴും 2 മക്കളും കരഞ്ഞതുപോലും ഇല്ല.
0: കരയണ്ട, ദൈവത്തിന്റെ നേരുകൊണ്ട് ഈ 2 രാവണന്മാർക്കും 2 ആമക്കളുണ്ടല്ലോ, പഠിച്ചോളും.
1: അതെ, അവന്മാര് വളർന്നു വരുമ്പോ പഠിച്ചോളും. ചെയ്തതിനൊക്കെ ശിക്ഷ കിട്ടുമല്ലോ.
0: പിന്നെ 16-ാം അടിയന്തരത്തിന് ആരും കാണത്തില്ല. അന്ന് തന്നെ നമ്മുടെ മുത്തയ്യത്തെ രഘുവിന്റെ മോടെ കല്യാണം.
1: കല്യാണത്തിന് പങ്കെടുക്കാത്തവരും സുകേശന്റെ വീട്ടിലെ ചടങ്ങിന് പോകത്തില്ല.
0: അച്ഛനെ വാർദ്ധക്യകാലത്ത് സംരക്ഷിച്ച് തൃപ്തി അടഞ്ഞാൽ അതാ പുണ്യം. അല്ലാതെ ശവം കുഴിച്ചിട്ട് കഴിഞ്ഞ് നാട്ടുകാരെ വിളിച്ചിരുത്തി സദ്യ കൊടുത്താ മതിയോ?
2: അമ്മാവോ,
1: മനസ്സിലായി മനസ്സിലായി, നീ ചിരിച്ചതിന്റെ അർത്ഥം പിടികിട്ടി.
0: അയ്യോ, എനിക്കൊന്നും പിടികിട്ടിയില്ല. എടാ വിനു, ഞാനും കൂടെ ചിരിക്കട്ടെ, കാര്യം പറയടാ.
1: എടോ ഞാൻ പറഞ്ഞുതരാം, ഇവന്മാര് കുറെ പേര് കൂടി ഒരു പുതിയ സഹായ സംഘം തുടങ്ങി.
0: അയ്യോ, അത് ഞാൻ അറിഞ്ഞ് നോട്ടീസ് വായിച്ചായിരുന്നു.
1: ഉദ്ഘാടനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തിയത് യതീന്ദ്രനാഥൻ സാറായിരുന്നു.
2: അതെന്താ മാവി, അത് കേട്ടപ്പോ ചിരിച്ചത്? സൂപ്പർ പ്രസംഗമായിരുന്നു.
1: എടാ പുളു അടിക്കാതെ, പണ്ടൊക്കെ പുള്ളിക്കാരൻ പ്രസംഗിക്കുമ്പോ നാട്ടുകാര് കൈയടിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ആളിന്റെ സ്വഭാവം പലർക്കും മനസ്സിലായി.
2: അമ്മാവൻ പറഞ്ഞതാ ശരി, പഴയ പോലെ കൈയടി വീണില്ല.
0: എന്താ കാരണം? വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. സ്റ്റേജിൽ കയറിയുന്നേ 7.5 കട്ടയ്ക്ക് വെച്ചങ്ങ് കീച്ചും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാ കാണിക്കുന്നതൊക്കെ നിലവാരം കുറഞ്ഞ പണിയല്ലയോ.
2: സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞ് യുവാക്കൾ സമൂഹവുമായി ബന്ധമുള്ളവരായിരിക്കണം, ക്രിയാത്മകമായി പ്രവർത്തിക്കണം, ദുർബലരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം പകരണം, നാടിന് വേണ്ടത് യുവാക്കളെയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു.
0: അങ്ങേരെ അതും പറയും, അതിനപ്പുറം പറയും, മുമ്പിൽ മൈക്കുണ്ടല്ലോ.
2: ഏതായാലും സംഘടനയുടെ കൺവീനറായിട്ട് അങ്ങേരുടെ മോനെ എടുത്തായിരുന്നു ശുഭനാഥിനെ.
1: ആ ചുരുക്കം വിദേശത്ത് കണ്ടു പഠിക്കുകയല്ലയോ?
2: അടുത്താക്കാ തീർന്നൊരു നാള് കുറെ ആയമ്മാവാ.
0: ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല.
1: താൻ മാത്രമല്ല, ഈ നാട്ടിൽ ആരും അവനെ കണ്ടിട്ടില്ല.
2: കമ്മിറ്റി തീരുമാനം അനുസരിച്ച് കുറെ വീടുകളിൽ കയറി വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചായിരുന്നു. കൃത്യമായി അർഹതയുള്ളവരെ കണ്ടുപിടിച്ച് ധനസഹായം നൽകാനായിരുന്നു തീരുമാനം.
1: അത് നല്ല തീരുമാനമാ.
2: പക്ഷെ വീടുകളിൽ കയറാനേ കൺവീനറെ ചെന്ന് വിളിച്ചിട്ട് വന്നില്ല, സ്വല്പ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് 2-3 ദിവസം വിളിച്ച് ഓരോ ഒഴിവുകൾ പറഞ്ഞു.
0: അപ്പോഴേ കൺവീനർ സ്ഥാനത്തൊന്ന് എടുത്ത് കളയാഞ്ഞെന്താ?
2: കളഞ്ഞമ്മാവി, മാറ്റിയെന്നറിഞ്ഞപ്പോ ശുഭനാഥന്റെ അച്ഛൻ സാക്ഷാൽ യതീന്ദ്രനാഥൻ സാറ് വിളിച്ച് പരാതി പറഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റാത്തവരെ ഒരു സ്ഥാനത്തിരുന്നതിന് ഞങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞു.
1: മിടുക്കരാ നിങ്ങൾ, ഗമയ്ക്ക് കൺവീനറായിട്ടിരിക്കണം, നാട്ടിലിരിങ്ങി പ്രവർത്തിക്കാൻ വയ്യ.
0: പഴയ കാലമല്ല, ചിന്തിക്കാനും ബുദ്ധിയോടെ കാര്യങ്ങൾ നീക്കാനും കഴിയുന്നവരാ യുവജനങ്ങൾ. പറ്റിക്കാൻ വരുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. കർമ്മം ചെയ്യാനാകില്ലേലും തൊപ്പി തിരസിൽ വീണിടണം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി ശാസ്താംകോട്ട സർക്കിൾ സഹകരണ യൂണിയനും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസും ചേർന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നാളെ പ്രസംഗ പ്രബന്ധ മത്സരങ്ങൾ നടത്തും. രാവിലെ 10 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലാണ് മത്സരങ്ങൾ. യാത്രക്കാർക്ക് ആശ്വാസമായി തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് പുതിയ കോച്ചുകളുമായി യാത്ര തുടങ്ങി. പുഷ്ബാക്ക് സൗകര്യമുള്ള സീറ്റുകൾ, ഫുഡ് റെസ്റ്റ് എന്നിവയാണ് പുതിയ കോച്ചിലെ മാറ്റങ്ങൾ. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് നടപടി പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 15 വരെ നീട്ടി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ PG UG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം 13 വരെ നീട്ടി. ആയുഷ് പ്രോഗ്രാമുകളിലേക്ക് അഗ്രി ഫിഷറീസ്, വെറ്റിനറി ഉൾപ്പെടെയുള്ള മറ്റ് മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലേക്കുമുള്ള രണ്ടാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കോളേജുകളിൽ 14 വൈകിട്ട് 4 പ്രവേശനം നേടണം. കേരളത്തിലെ MBBS, BDS മൂന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കോളേജുകളിൽ 14 വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ ഘട്ടത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒഴിവുകൾ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിലൂടെ നികത്തും. അതിനായി പുതിയതായി ഓപ്ഷനുകൾ ക്ഷണിക്കും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത. എന്നാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. ഒരു നാടിന്റെ സംഗീതം, എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടി തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോഴും നിങ്ങൾ വേറെ ഒരുപാട് അരിയേസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി എന്നുള്ള നിലയിലും പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചിട്ടേ ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. അങ്ങനെ ഗവൺമെന്റിന് കഴിയുള്ളൂ. അതുകൊണ്ട് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണെന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ചുള്ള കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശഭരണ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ തുക 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം സഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസിക ആരോഗ്യ പിന്തുണയും ഇതിന്റെ ഭാഗമായി ഉറപ്പാക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. സംഭവസ്ഥലത്ത് മദ്യലഹരിയിലായിരുന്ന പ്രതി സുഹേൽ സജീവിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തും. റിമാൻഡിലുള്ള സുഹേലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. യാത്രക്കിടെ ഇവർ മദ്യപിച്ച 3 ബാറുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമ നിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും

0: കോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും പരാതികൾ കേൾക്കാനും അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും വ്യക്തമാക്കി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിക്കാഴ്ചയ്ക്കുള്ള അഭ്യർത്ഥന കത്ത് ലഭിച്ചിരുന്നതായും എന്നാൽ അവരെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകിയതായും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കോഴിക്കോട് നടക്കുന്ന 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഈ മാസം 25 മുതൽ 31 വരെ നടക്കുന്ന മേളയിൽ 10,000-ത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കും. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 15 വർഷത്തിനു ശേഷമാണ് കോഴിക്കോട് ജില്ലാ കായികമേളക്ക് ആതിഥ്യം വഹിക്കുന്നത്. കായിക പ്രതിഭകൾ 41 ഇനങ്ങൾ അണ്ടർ 14, 17, 19 വിഭാഗങ്ങളായി മാറ്റുരക്കും. കുടിവെള്ള വിതരണത്തിനായി മൺകൂജകളും തണ്ണീർ കൂജകളും സജ്ജീകരിക്കും. ഇതിനാവശ്യമായ മുൻകരുതലുകൾ പൂർത്തിയായതായി വെൽഫെയർ കമ്മിറ്റി യോഗം വിലയിരുത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിന്തറ്റിക് ഗ്രൌണ്ടാണ് മേളയുടെ പ്രധാന വേദി.
0: രാജ്യമെമ്പാടും നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ത്യാഗം, ദൃഢനിശ്ചയം എന്നിവയുടെ പ്രതീകമായ ബ്രഹ്മചാരിണി ദേവി സങ്കല്പമാണ് നവരാത്രിയുടെ രണ്ടാം ദിവസമായ ഇന്ന് ആരാധിക്കുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥ കുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കിയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കളക്ട്രേറ്റ് മൈതാനിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: മൈസൂർ ദസറയ്ക്ക് ശേഷം രണ്ടാം ദസറ എന്നാണ് കണ്ണൂർ ദസറ അറിയപ്പെടുന്നത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. കണ്ണൂരിലെത്തുന്നവർക്ക് നഗരം ചുറ്റി സഞ്ചരിക്കുവാൻ ഡബിൾ ഡെക്കർ ബസ് KSRTCയുടെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. അവസാന ദിവസമായ 21-ന് ജവഹർ സ്റ്റേഡിയത്തിൽ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന മെഗാ ഡ്രോൺ ഷോയും അരങ്ങേറും. സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും.
0: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 66th നാഷണൽ ഡിഫൻസ് കോളേജ് കോഴ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ കൂട്ടായ പ്രതികരണം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും വി ജോയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത് സ്ത്രീകൾക്ക് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഔദാര്യമല്ല, കേരളത്തിലെ സ്ത്രീകളോടുള്ള ഈ സർക്കാരിന്റെ ആദരവാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനിയും നിരവധി പദ്ധതികൾ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ സർക്കാർ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കുകയും ചെയ്തു.
0: രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങളിലെ കൽക്കരി ശേഖരം 18 ദശലക്ഷം ടണ്ണിന് മുകളിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസം 29 മുതലുള്ള കണക്കാണിത്. തടസ്സമില്ലാത്ത വൈദ്യുതി ഉൽപാദനം ഉറപ്പാക്കുന്നതിനായി ക്ഷാമം നേരിടുന്ന വൈദ്യുതി നിലയങ്ങളിലേക്ക് കൽക്കരി പുനർവിതരണം ചെയ്യുന്നുണ്ടെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അന്തസ്, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവയുൾപ്പെടെ ഓരോ പൌരനും ഭരണഘടന വിപുലമായ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33rd സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Courts must intervene when constitutional rights are violated. Human rights commissions must investigate complaints, identify systemic failures, and ensure that concerns which may otherwise remain invisible receive institutional attention. Civic society can bring ground realities into the forefront, while international institutions can contribute scientific knowledge, experience, and cooperation.
0: സുപ്രീം കോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും അവരുടെ പരാതികൾ കേൾക്കാനും നിയമപ്രകാരം അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന പരിപാടിയിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കീഴിൽ 80% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മംഗ്രോൾ പ്രതിരോധ മേഖലയിൽ കപ്പൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പായാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനമായ ഇന്നലെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നുവരുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജനത്തിരക്ക്. നവരാത്രിയുടെ ആദ്യ ദിനം 47,346 തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവ ഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. യുവാക്കൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവ ഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
4: മേരാ യുവ ഭാരത് സംഘടാൻ മൈ ഭാരത് ഭാരത് യുവശക്തി ഉദ്ഘോഷ് ഹൈ. ये देश के हर युवा को एक मंच एक प्लेटफॉर्म पर लाने का बहुत बड़ा माध्यम बनेगा.
0: സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും എംബസി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അപലപിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം റഷ്യയിൽ നിന്ന് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് US സെനറ്റർമാരുടെ സംഘം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇത്തരം വ്യാപാരം നിരോധിച്ചുകൊണ്ടുള്ള 2022 നിയമത്തിന് വിരുദ്ധമാണ് തീരുമാനമെന്ന് സെനറ്റർമാർ ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

10 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം സിനിമാ ഹാളിൽ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒഴുകി വന്നു. അവരുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഹാളിൽ ഇടം പിടിച്ചു. അവർ കാത്തിരുന്നു. അങ്ങനെ പ്രദർശനം ആരംഭിക്കുകയായി. സ്ക്രീനിൽ ഡയറക്ടറുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു മുറിയാണ്, പിന്നീട് മേൽക്കൂരയിൽ. ആളുകളൊക്കെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറേ നേരമായി അതേ കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പേരും അസ്വസ്ഥരായി. സാങ്കേതിക പിഴവാണെന്ന് ചിലരൊക്കെ ചെവിയിൽ മൂളി. കാശു പോയെന്നും വന്നത് അബദ്ധമായി എന്നും മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെയിരിക്കെ സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ രംഗം മാറുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗത്തേക്ക് ക്യാമറ മന്നം മന്നം താഴുന്നു. ആളുകൾ പഴയ ശാന്തതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിയിൽ ഒരു കട്ടിൽ, അതിൽ മേൽക്കൂരയിലേക്ക് നോക്കിക്കിടക്കുന്ന ഒരു മനുഷ്യൻ. അത്രയുള്ളൂ. ഉടനെ ഒരു കമന്റ് വന്നു. വർഷങ്ങളായി ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വെറും 6 മിനിറ്റ് നേരം നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ക്ഷമ നശിച്ചുവല്ലേ. ചിത്രം മാറി. പിന്നെ തെളിഞ്ഞത് ഇങ്ങനെ ദ എൻഡ്. ഹാളിൽ വൻ കരഘോഷം. ഷോർട്ട് ഫിലിമിന്റെ മേന്മയെക്കുറിച്ച് അവർ വാചാലരായി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയതിന്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നാം അങ്ങനെ പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിന്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ച് പുറത്തേക്കിറങ്ങിയ വ്യക്തി, റോഡിലൂടെ ഇരുകാലുകളുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ബോധോദയമുണ്ടായി. രുചിയില്ലാത്തതിന്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അതുപോലും ലഭിക്കാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ചു കഴിയുന്ന മനുഷ്യർ, പ്രായമായിട്ടും ഇണയെ കിട്ടാതെ പരിഭവപ്പെടുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? പ്രായമേറെയായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ വിഷമമുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് അവർക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിലയും വിലയും മൂല്യവും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നത്. വി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലക്ക് വി ഹാവ് ആൻഡ് ഷുഡ് നോട്ട് ചേസ് ദ ലക്ക് ദാറ്റ് മേ നെവർ കം. ഇഫ് വി ഡു സോ വി മേ ബി ഡിസപ്പോയിന്റഡ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സംതൃപ്തരാകണം. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഭാഗ്യത്തിന് പിറകെ നാം പായരുത്. അങ്ങനെ പായുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം.

0: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമ്മളെന്താ പറഞ്ഞു എന്ത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ഉണ്ടെന്ന്,
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: Stay tuned, stay happy with the radio 91.2.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നോ?
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളുടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൌകര്യം. RCPM ഹോസ്പിറ്റൽ, കോൺടാക്ട് 8547025367.
6: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
7: പ്ലീസ് സം മ്യൂസിക്. ക്യാ ചലാഓ?

രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. നമസ്കാരം, ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോംസ് ഗാനമഞ്ജരിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വോയിസിലാണ് നിങ്ങൾ ഈ ഗാനമഞ്ജരി കേൾക്കാൻ പോകുന്നത്. അത് വേറാരുമല്ല, ഞാൻ തന്നെയാണ്. എന്റെ പേര് ആര്യ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001212. അപ്പോ വേഗം തന്നെ വിളിച്ചോളൂ.

0: എന്ത് പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നെ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോച്ച ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? അയ്യോ, ഞാൻ പോട്ടെ പോട്ടെ, ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ
1: പറ്റും.
0: ഓക്കെ, ബൈ.
2: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: അപ്പൊ നമ്മൾ അങ്ങനെ തിരികെ വന്നിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോംസ് ഗാനമഞ്ജരിയിലേക്ക്. ഇന്ന് കൂടെ ഉള്ളത് ആര്യയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709012. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, അപ്പൊ നമുക്ക് ആ കോളിലേക്ക് പോവാം.
8: ഹലോ, നമസ്കാരം.
7: നമസ്കാരം, ആരാണ് ചേട്ടാ?
8: എന്റെ പേര് പ്രദീപ്. ഞാൻ ആദ്യനാട്ടിൽ നിന്ന് വിളിക്കുന്നു.
7: ഓക്കേ, സുഖമായിട്ടിരിക്കുന്നോ? ചായൊക്കെ കുടിച്ചോ? അതെ, എന്റെ പേര് ആര്യ എന്നാണ്. അതെ അതെ, ഒരു ആര്യ ഉണ്ടായിരുന്നു, ആര്യ പോയപ്പോ പുതിയൊരു ആര്യ വീണ്ടും.
8: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
7: ഏത് പാട്ടാ വേണ്ടേ?
8: എനിക്ക് അമരം സിനിമയിലെ വികാര നൗകയിമ എന്നുള്ള പാട്ടില്ല.
7: ഓക്കേ, വെച്ച് തരാം. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ?
8: അത് നിങ്ങൾക്കെല്ലാം കൂടെ, എന്റെ റേഡിയോയിലെ സ്റ്റാഫ് എല്ലാം കൂടെ എടുത്തിട്ട്.
7: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ ചേട്ടാ, അപ്പം നല്ല പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ.
8: താങ്ക് യു, താങ്ക് യു.
7: ഓക്കെ, അപ്പൊ ഇതാ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ പുത്തൻ തെരുവിൽ നിന്ന് നയനയാണ്. എനിക്ക് വേണ്ട പാട്ട് മുന്തിരിപ്പാടം പൂത്തു നിൽക്കുന്ന മുറ്റത്ത് കൊണ്ടുപോവാം എന്ന പാട്ടാണ്. അപ്പൊ ഇത് കൊച്ചി രാജ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ജോയ് വാലി ദിവാലി ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിധിനും സഫീർ ഖാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544740012. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോവാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇഷാൻ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സ്കൂളിലൊക്കെ പോയോ?
1: എന്നിട്ട്
0: എന്നാ ഉണ്ട് വിശേഷം സ്കൂളില്? ഓ, അടിപൊളി അടിപൊളി.
1: അപ്പൊ
0: സെലക്ഷൻ കിട്ടി. ഓപ്പ, വലിയൊരു ആളാണ് ഇഷാൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇഷാൻ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? എന്നാ രണ്ടുപേര് പാടിക്കൂ. അടിപൊളി. അപ്പൊ ഇഷാൻകുട്ടൻ ഒരു സകലകല വല്ലഭനാണ്. അപ്പൊ എന്തായാലും കലോത്സവം ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ, എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് ഒക്കെ മേടിക്കട്ടെ. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്കൊരു മെസ്സേജ് കൂടി വായിക്കാം. വേലു ഫ്രം മൈനാഗപ്പള്ളിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നാരൻ സിനിമയിലെ വേൽ മുരുക എന്ന് പറയുന്ന പാട്ടാണ്. അപ്പൊ എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജ് വായിക്കാം. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കി. ആക്ഷൻ ഹീറോ ബിജു മൂവിയിലെ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന് പറയുന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: സിബിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544709012. അപ്പൊ ഇപ്പൊ നമുക്കൊരു കോള് വരുന്നുണ്ട്, ആ കോൾ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ. ഹലോ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? കുറവുണ്ടല്ലേ. ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ച്. ചായയുടെ കൂടെ കഴിക്കാൻ എന്തായിരുന്നു? മിച്ചറോ? ഓക്കെ ഓക്കെ. പിന്നെ ചേട്ടൻ ഏത് പാട്ടാ വേണ്ടേ? ഏത് പാട്ടേട്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. ജോക്കർനാഥ് ചെമ്മാന പൂത്തി എന്ന് പറഞ്ഞ പാട്ട് ചേട്ടന് വേണ്ടി വെച്ചേരാട്ടോ. ചേട്ടന് വേണ്ടി ആ പാട്ട് വെച്ചേരാട്ടോ. ഓക്കെ ബൈ. അപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് വായിക്കാവേ. ഹായ് ഹാര്യ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് പേരിടാത്ത കഥ എന്ന പടത്തിലെ ദാസേട്ടൻ, ചിത്രചേച്ചി എന്നിവർ പാടിയ അത്തിപ്പഴക്കാട്ടിൽ പാട്ടു പാടാൻ വരുമോ എന്ന പാട്ടാണ്. അപ്പൊ എന്തായാലും രാജീവ് ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ഗേൾസ്, കമല, കം ഹിയർ, കം ഓൺ എവരിബഡി. ബാബു, ഡു ഇറ്റ് അഗൈൻ. മ്യൂസിക്
1: റെഡി.
0: ചെയ്യൂ.

0: പ്രിയ ശ്രോതാക്കളെ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അത് വേറെ ഒരു പാട്ടായിട്ടല്ല നമുക്ക് തോന്നുന്നത്, നമ്മുടെ ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ഓർമ്മകളായിരിക്കും അത്. അത്തരത്തിൽ സംഗീതത്തിലൂടെ ഹൃദയങ്ങളെ തൊടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. അങ്ങനെയുള്ള പാട്ടായിരിക്കട്ടെ ഇനി നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709012. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നന്ദു.
0: നന്ദു. നന്ദു എവിടെയാ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 9-ല്.
0: 9-ാം ക്ലാസ്സില്. എന്നിട്ട്
1: ആതിരി ചേച്ചി അല്ലേ?
0: ആതിരി ചേച്ചി ഇല്ല, ആതിരി ചേച്ചി വേറെ സ്ഥലത്ത് പോയിരിക്കാണ്.
1: ചേച്ചി ആരാ?
0: എന്റെ പേര് ആര്യ, ഞാൻ പുതിയ ആളാണ്. അത് തന്നെ, ആതിരി ചേച്ചി അന്ന് പറഞ്ഞില്ലേ പാട്ട് ഇടാനായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോ ഉള്ളത്? ആര്യന്ന്. ആ ആര്യാണ് ഞാന്. പിന്നെ നന്ദുക്കുട്ട, ആ സ്കൂളിൽ എന്തുണ്ട് വിശേഷം? സുഖം. ആരാ ഓടിച്ചത് നന്ദുക്കൂട്ടൻ? ആരാ ഓടിച്ചത്? എന്തുകൊണ്ട് ടെക്സ്റ്റ് കൊണ്ടുപോയില്ല, മറന്നുപോയോ?
1: അല്ല, സാധാരണ പി ടി പീരീഡ് കളിപ്പിക്കുകയാ
0: ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓടിച്ചല്ല. അപ്പൊ ക്ഷീണിച്ച് വീട്ടിൽ വന്നേക്കോ അല്ലേ? അപ്പൊ എന്തോ അമ്മ എന്ത് തന്നു ക്ഷീണിച്ച് വീട്ടിൽ വന്നപ്പോ?
1: വെള്ളം തന്നു, പിന്നെ ചായ.
0: അയ്യോ, ഇലയപ്പം ചായ ഒക്കെ കുടിച്ച് സുഖമായിട്ടിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സുഖമായിട്ടിരിക്കുക. ഏത് പാട്ടാ മോന് വേണ്ടേ?
1: ഇച്ചിരി എനർജറ്റിക് ആയിട്ടുള്ള പമ്പാഗണപതി.
0: ഓക്കെ, അപ്പൊ വൈകുന്നേരത്തെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പമ്പാഗണപതി കേട്ട് അങ്ങ് സമാധാനായിട്ടിരിക്കട്ടോ.
1: ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ കൂട്ടുകാരൻ പൃഥ്വി ദേവിന് വേണ്ടിയാണ്.
0: ഓക്കെ, അപ്പം ഫ്രണ്ടിന് വേണ്ടിട്ട് പ്രത്യേകം ഡെഡിക്കേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും നന്ദുക്കൂട്ടന്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, ബൈ ബൈ.
1: ഓക്കെ.
0: പുതിയകാവ് ഫ്രണ്ട്സ് ക്ലബിലെ സാരഥി ഷോറൂമിലെ ശ്രീകുമാറിന് വേണ്ടി പാട്ട് ചോദിച്ചിരിക്കുകയാണ് ലതിക. ശ്രീകുമാറിന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സോങ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റക്കമ്പി നാദം എന്ന പാട്ടാണ് ലതിക ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ലതികയ്ക്ക് ആ പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇപ്പൊ നമ്മൾ പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇതാണ്ട് ഒരു കോള് നമുക്കിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആ കോള് കണക്ട് ചെയ്യാവേ. ഹലോ.
1: ഹലോ
0: ഹലോ ചേട്ടാ,
1: പറഞ്ഞോ,
0: എന്തുകൊണ്ട് വിശേഷം? എന്താ ചേട്ടന്റെ പേര്?
1: എന്റെ പേര് അജീഷി. ഞാൻ രണ്ടു മൂന്ന് മാസം എന്താ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ, ഇതിനകത്ത് വിളിക്കാൻ പറ്റിയില്ല.
0: ആണല്ലേ, ഓക്കെ ഓക്കെ. ഇപ്പൊ തിരക്കൊക്കെ മാറിയോ?
1: വർഷാപ്പില്ല.
0: ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ എങ്ങനെ പോകുന്നത്?
0: ആണല്ലേ, പിന്നെ വേറെന്താ വിശേഷം?
1: എന്താ ഇതിനകത്ത് വിളിക്കാൻ, രണ്ടു മൂന്ന് മാസം വിളിക്കാൻ കിട്ടിയില്ല.
0: ആണല്ലേ, ഇപ്പൊ കിട്ടിയില്ല എന്തായാലും. പിന്നെ ചേട്ടന് ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ ഓക്കെ, അപ്പൊ പാട്ട് വെച്ചാൽ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇത് നമ്മുടെ
0: ഉർവശി ചേച്ചി. ആ ഓക്കെ ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ ശരി ശരി ശരി. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോവാം. വെരി വെരി ഗുഡ് ഈവനിങ് ആര്യ. നാടും നഗരവും നവരാത്രി ആഘോഷിക്കുന്ന വേളയിൽ ആര്യയ്ക്ക് എല്ലാവിധ നവരാത്രി ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ചേട്ടനും എല്ലാം നവരാത്രി ആശംസകൾ നേരുന്നു. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സിന്ദൂര, ഇന്ന് സിന്ദൂര തിലകാഞ്ചിത എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണ്. എന്തായാലും നമുക്ക് ശിവൻചേട്ടന് വേണ്ടി ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
2: അറിയോ എന്ന് ചോദിച്ചാ ഉമ്മ പറഞ്ഞറിയാം. ഉമ്മയുടെ കോൺസെപ്റ്റിലുള്ള എന്റെ പെണ്ണിന്

0: കുറച്ച് കായിറക്കി പീഡിയോ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി പഴയ പോലെ ഇനിയും നല്ല കച്ചവടം നടക്കുകയാണ്. പിന്നെ മാസാ മാസം കയ്യിൽ
1: നിന്ന്
0: ഇങ്ങനെ
1: നോക്കി നടത്തിക്കൂ.

0: കണമിലെ മുനയിലെ മധുവിലെ കലിമയേ.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന

0: അങ്ങനെ വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. വൈകുന്നേരത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പകൽ മുഴുവൻ നമ്മൾ ഓടി നടന്ന് മനസ്സിനെ പതുക്കെ ഒന്ന് ശാന്തമാക്കുന്ന സമയമാണ്. ആകാശം നിറങ്ങൾ മാറുമ്പോൾ നമ്മുടെ മനസ്സിലെ ചില ഈണങ്ങൾ പൂത്തു തുടങ്ങും. ചില പാട്ടുകളൊക്കെ ഓർമ്മയുടെ മണമാണ്, ചിലതിനാണെ പ്രണയത്തിന്റെ നിറമാണ്, മറ്റു ചിലതായിട്ട് ഒന്നും പറയാതെ മനസ്സിനെ ഇനി ചേർത്ത് പിടിക്കും. അങ്ങനെ ഒരു മനോഹരമായ വൈകുന്നേരമാണിന്ന്. അപ്പൊ എന്തായാലും ഈ വൈകുന്നേരത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളുമായിട്ട് ഞാനുണ്ട്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കൂ. വിളിക്കുന്ന നമ്പർ 9544700092. അപ്പൊ വേഗം ആയിക്കോട്ടെ, ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. എവിടുന്നാ ചേച്ചി വിളിക്കുന്നേ?
1: ആലപ്പാട്.
0: ആലപ്പാടെന്ന്? ഓക്കെ. പിന്നെ എന്തുണ്ട് വിശേഷം വൈകുന്നേരമായിട്ട്?
1: എനിക്ക് ഒരു പാട്ട് വേണം, പഴയ ഒരു പാട്ട് വേണം.
0: ഓക്കെ, ചേച്ചിയുടെ പേരെന്തായിരുന്നു?
1: സുപ്രഭ.
0: സുപ്രഭ, ഓക്കെ ഓക്കെ. പഴയ പാട്ട്, ഏത് പഴയ പാട്ടാ വേണ്ടേ?
1: പഴയ പാട്ടെന്ന് പറഞ്ഞാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ ഒരു പാട്ട്.
0: ഓക്കെ ഓക്കെ, മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ പാട്ട്. ചേച്ചി ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ ഭർത്താവിന് വേണ്ടി. എനിക്ക് ഭർത്താവ് മരണപ്പെട്ടു, അപ്പൊ അതിന്റെ ഒരു സന്തോഷമായിട്ട് വേണ്ട ഒരു
0: ഓക്കെ ഓക്കെ. എന്തായാലും ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിട്ട് നമ്മൾ ആ പാട്ട് വെക്കാട്ടോ.
1: ശരി.
0: ചായ ഒക്കെ കുടിച്ചോ ചേച്ചി? കുടിച്ചല്ലേ. അപ്പൊ എന്തായാലും ചായ ഒക്കെ കുടിച്ച് സമാധാനമായിട്ട് അവിടെ ഇരിക്കട്ടോ.
1: ശരി, ഞാൻ വിളിക്കാം. എനിക്ക് ആദ്യമായിട്ടായതുകൊണ്ട് ഒരു
0: ആണല്ലേ, കുഴപ്പമില്ല. ഇനി എല്ലാ ദിവസവും വിളിച്ചോട്ടോ. ഓക്കെ ശരി എന്നാ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോവാം. ഗുഡ് ഈവനിങ് ആര്യ, എനിക്ക് യേശുദാസ് പാടിയ സ്വീറ്റ് മെലഡി സോങ് പ്രമദ വൃന്ദാവനം ഈ നവതപോവനം എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശൈല ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: കടുക്കുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണിനകത്തൊരു കരടുണ്ട്.

കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറയട്ടെ. ഈ വൈകുന്നേരം മനോഹരമായിട്ടുള്ള ഇണങ്ങൾക്കൊപ്പം നിങ്ങളുടേതായ കുറച്ച് നല്ല നിമിഷങ്ങളും ഉണ്ടാകട്ടെ. അതിനായി നിങ്ങൾ വിളിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544707092. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. അപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് ഗാനമഞ്ചരി, ഇന്ന് പുതിയൊരാളാണല്ലോ, കേൾക്കാൻ നല്ല രസമുണ്ട്. ഇന്ന് എനിക്ക് വേണ്ട പാട്ട് വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ എന്ന പാട്ടാണ് എനിക്ക് വേണ്ടത്. എന്റെ പേര് അഖിൽ എന്നാണ്. എനിക്ക് ഈ പാട്ട് വെച്ചു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. വള്ളിക്കാവിൽ നിന്ന് ഗൗരിയാണ്. ഹണിബി എന്ന സിനിമയിലെ നിഴലറിയാതെ എന്ന പാട്ട് വെച്ചു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ഈ രണ്ട് പാട്ട് കേട്ടിട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ കേരള നിയമസഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി RoG M John പ്രമേയം അവതരിപ്പിച്ചത്.
1: ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നത്. 2025 പാസാക്കിയ സ്വകാര്യ സർവകലാശാല നിയമം 1.5 വർഷത്തോളമായി വലിയ ഒരു അനശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് തന്നെ ഏകകണ്ഠമായിട്ട് നമ്മൾ ആ ബില്ല് പാസാക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയും ബില്ലിനെ സംബന്ധിച്ച് അനശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതായിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു റിട്ടേൺ ദ ബിൽ, അത് 118 പ്രകാരം അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേക അധ്യാപന മൂല്യനിർണയ യജ്ഞങ്ങൾക്കൊടുവിൽ യോഗ്യരായ എല്ലാ പഠിതാക്കളും സാക്ഷരതാ വിലയിരുത്തൽ പരീക്ഷയിൽ വിജയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതി പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയങ്ങളുടെ ഭാഗമായി ദൈനംദിന സമ്പാദ്യത്തിൽ നിന്ന് മികച്ച ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പടക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൈബർ സ്റ്റോക്കിംഗിനെതിരെ വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി ആരംഭിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷൻ കൈകോർത്തുകൊണ്ടാണ് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുക. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുക, ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, കടുത്ത അധിക്ഷേപങ്ങൾ, ഭീഷണികൾ, ബോഡി ഷെയ്മിംഗ് എന്നിവയെല്ലാം സൈബർ സ്റ്റാക്കിംഗിൽ ഉൾപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിൽ നിന്നും വിമുഖതയുണ്ടായാൽ ദേശീയ വനിതാ കമ്മീഷനോ സംസ്ഥാന വനിതാ കമ്മീഷനോ പരാതി നൽകാനും സാധിക്കും.
0: സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരായ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. രഥത്തിൽ നിന്ന് എറിയുന്ന നാണയത്തുട്ടുകൾ കിട്ടിയാൽ സർവ്വ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം.
0: സംസ്ഥാനത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയ്ക്കും ഇന്ന് തുടക്കമാകും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. CMRL എക്സോലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവ് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നായിരുന്നു വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: ഓണത്തോടൊപ്പമാണ് ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം. ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല.

0: പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം സിനിമാ ഹാളിൽ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒഴുകി വന്നു. അവരുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഹാളിൽ ഇടം പിടിച്ചു. അവർ കാത്തിരുന്നു. അങ്ങനെ പ്രദർശനം ആരംഭിക്കുകയായി. സ്ക്രീനിൽ ഡയറക്ടറുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു മുറിയാണ്, പിന്നീട് മേൽക്കൂരി. ആളുകളൊക്കെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറെ നേരമായി അതേ കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പേരും അസ്വസ്ഥരായി. സാങ്കേതിക പിഴവാണെന്ന് ചിലരൊക്കെ ചെവിയിൽ മൂളി. കാശ് പോയെന്നും വന്നത് അബദ്ധമായി എന്നും മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെയിരിക്കെ സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ രംഗം മാറുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗത്തേക്ക് ക്യാമറ മന്നം മന്നം താഴുന്നു. ആളുകൾ പഴയ ശാന്തതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിയിൽ ഒരു കട്ടിൽ, അതിൽ മേൽക്കൂരയിലേക്ക് നോക്കിക്കിടക്കുന്ന ഒരു മനുഷ്യൻ. അത്രയുള്ളൂ. ഉടനെ ഒരു കമന്റ് വന്നു. വർഷങ്ങളായി ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വെറും 6 മിനിറ്റ് നേരം നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ക്ഷമ നശിച്ചുവല്ലേ. ചിത്രം മാറി. പിന്നെ തെളിഞ്ഞത് ഇങ്ങനെ, ദ എൻഡ്. ഹാളിൽ വൻ കരഘോഷം. ഷോർട്ട് ഫിലിമിന്റെ മേന്മയെക്കുറിച്ച് അവർ വാചാലരായി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയതിൻ്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നാം അങ്ങനെ പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ച് പുറത്തേക്കിറങ്ങിയ വ്യക്തി, റോഡിലൂടെ ഇരു കാലുകളുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ബോധോദയമുണ്ടായി. രുചിയില്ലാത്തതിൻ്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം, അതുപോലും ലഭിക്കാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ചു കഴിയുന്ന മനുഷ്യർ, പ്രായമായിട്ടും ഇണയെ കിട്ടാതെ പരിഭവപ്പെടുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? പ്രായമേറെയായിട്ടും വിവാഹം കഴിക്കാത്തതിൻ്റെ വിഷമമുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് അവർക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിലയും വിലയും മൂല്യവും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നത്. വി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലക്ക് വി ഹാവ് ആൻഡ് ഷുഡ് നോട്ട് ചേസ് ദ ലക്ക് ദാറ്റ് മേ നെവർ കം. ഇഫ് വി ഡു സോ വി മേ ബി ഡിസപ്പോയിന്റഡ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സംതൃപ്തരാകണം. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഭാഗ്യത്തിന് പിറകെ നാം പായരുത്. അങ്ങനെ പായുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം.
1: Tune to you and the radio 91.2.

0: എന്താ പറഞ്ഞു എന്ത്
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ് ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസ് കുർത്ത ട്രെൻഡി ടോപ്സ് മിഡി സ്റ്റൈലിഷ് കിഡ്സ് വെയർ മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഡോണ്ട് മിസ് ഔട്ട്
2: ജോളി സിൽക്സ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ് കൊല്ലം തിരുവല്ല കോട്ടയം അങ്കമാലി
3: ഇത്തവണ ജോയ് വാലി ദിവാലി ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം
3: ഏവർക്കും ദീപാവലി ആശംസകൾ
5: ജോയ് ആലുക്കാസ് വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ
6: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2

0: നിടക്കാറ്റേ കൂടെ വാ, വിളിത്താലം കൊണ്ടുവാ.
1: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: സുവിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: നമ്മളെന്താ പറഞ്ഞു
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

വിജയിക്കുന്നവന് ചില പ്രത്യേകതകളുണ്ട്. വിജയിക്കുന്നവന് നാം ചില വിലയിരുത്തലുകൾ നടത്താറുണ്ട്. നമ്മളുടെ വിലയിരുത്തലിൽ പലപ്പോഴും സമ്പത്തും സ്ഥാനവും സൗന്ദര്യവും അല്ലെങ്കിൽ നാം കാണുന്ന ബാഹ്യ ഘടകങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതികളുടെ അളവുകോൽ വെച്ചാണെങ്കിൽ ചിലപ്പോഴൊക്കെ മറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകാറുണ്ട്. നമുക്ക് സമ്പത്തും ജോലിയും സൗന്ദര്യവും വസ്തുവും അല്ലെങ്കിൽ മറ്റെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ ചിലപ്പോഴൊക്കെ ഒരു പരാജിതനാണെന്ന് നമ്മൾ വിലയിരുത്തുന്ന പലരെയും നാം കാണാറുണ്ട്. നമുക്ക് തന്നെയും നമ്മളെക്കുറിച്ച് തോന്നാറുമുണ്ട്. വിജയിക്കുന്നവൻ സത്യത്തിൽ വിജയിച്ച മനുഷ്യൻ അല്ലെങ്കിൽ വിജയിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, അവർ പലപ്പോഴും താരതമ്യപ്പെടുത്താത്തവരാണ്. അവരുടെ നേട്ടങ്ങളെയോ അവരുടെ കാര്യങ്ങളെയോ വേറെന്തെങ്കിലുമായി താരതമ്യം ചെയ്യുന്നവരോ താരതമ്യ ജീവിതം നയിക്കുന്നവർക്കോ പലപ്പോഴും അസ്വസ്ഥമായ മനസ്സുകൾ കൊണ്ട് സ്വയം വിജയിച്ചവരാകാനില്ല. അവരെപ്പോഴും അവരുടെ പ്രവൃത്തിയുടെ പൂർണ്ണതയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അവരെപ്പോഴും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവർ സ്വയം പ്രകാശിപ്പിക്കേണ്ട സ്വയം പ്രകടിപ്പിക്കേണ്ട നന്ദിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നവരാണ്. എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിനും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനും എൻ്റെ ലക്ഷ്യത്തിനുമനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനായോ എന്നത് മാത്രമായിരിക്കും അവർ ചിന്തിക്കുക. മറ്റുള്ളവർ എന്തു പറയുന്നെന്നോ എന്ത് ചിന്തിക്കുന്നെന്നോ വിചാരിക്കുന്നെന്നോ അവർ ഓർക്കാറേയില്ല. അവർക്ക് ലഭിച്ച സമ്പത്തും ആരോഗ്യവും സ്ഥാനമാനങ്ങളുമൊക്കെ എന്തെല്ലാം നന്മകൾക്ക് വേണ്ടി സ്വയം അർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരും വിജയിച്ചവരാണ്. അവർക്ക് അവരെ നയിക്കുന്നത് എപ്പോഴും നന്ദി സൂചകമായ ഒരു മനസ്സായിരിക്കും. അവരെപ്പോഴും ഓർക്കുന്നത് അവർ വിജയിക്കാൻ കാരണമായവരും അവരുടെ പരാജയത്തിൽ ഒപ്പം നിന്നവരെയായിരിക്കും. ഇനി നമ്മിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാം എത്രത്തോളം വിജയിച്ചവരാണ്? നമ്മളെ സഹായിച്ചവരെ നാം എത്ര പേരെ ഓർക്കുന്നു? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം സ്വയം സംതൃപ്തികരമായി നിർവഹിക്കാനാവുന്നുണ്ടോ? നമുക്ക് ലഭിച്ചതിനെക്കുറിച്ച് നാം നന്ദിയുള്ളവരാണോ തിരിച്ചറിയണ്ടേ? നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം സിനിമാ ഹാളിൽ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒഴുകി വന്നു. അവരുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഹാളിൽ ഇടം പിടിച്ചു. അവർ കാത്തിരുന്നു. അങ്ങനെ പ്രദർശനം ആരംഭിക്കുകയായി. സ്ക്രീനിൽ ഡയറക്ടറുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു മുറിയാണ്, പിന്നീട് മേൽക്കൂരി. ആളുകളൊക്കെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറെ നേരമായി അതേ കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പേരും അസ്വസ്ഥരായി. സാങ്കേതിക പിഴവാണെന്ന് ചിലരൊക്കെ ചെവിയിൽ മൂളി. കാശു പോയെന്നും വന്നത് അബദ്ധമായി എന്നും മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെയിരിക്കെ സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ രംഗം മാറുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗത്തേക്ക് ക്യാമറ മന്നം മന്നം താഴുന്നു. ആളുകൾ പഴയ ശാന്തതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിയിൽ ഒരു കട്ടിൽ, അതിൽ മേൽക്കൂരയിലേക്ക് നോക്കി കിടക്കുന്ന ഒരു മനുഷ്യൻ, അത്രയുള്ളൂ. ഉടനെ ഒരു കമന്റ് വന്നു. വർഷങ്ങളായി ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വെറും 6 മിനിറ്റ് നേരം നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ക്ഷമ നശിച്ചുവല്ലേ. ചിത്രം മാറി. പിന്നെ തെളിഞ്ഞത് ഇങ്ങനെ ദ എൻഡ്. ഹാളിൽ വൻ കരഘോഷം. ഷോർട്ട് ഫിലിമിന്റെ മേന്മയെക്കുറിച്ച് അവർ വാചാലരായി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയതിൻ്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നാം അങ്ങനെ പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ച് പുറത്തേക്കിറങ്ങിയ വ്യക്തി, റോഡിലൂടെ ഇരു കാലുകളുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ബോധോദയമുണ്ടായി. രുചിയില്ലാത്തതിൻ്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം, അതുപോലും ലഭിക്കാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ചു കഴിയുന്ന മനുഷ്യർ, പ്രായമായിട്ടും ഇണയെ കിട്ടാതെ പരിഭവപ്പെടുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? പ്രായമേറെയായിട്ടും വിവാഹം കഴിക്കാത്തതിൻ്റെ വിഷമമുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് അവർക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിലയും വിലയും മൂല്യവും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നത്. വി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലക്ക് വി ഹാവ് ആൻഡ് ഷുഡ് നോട്ട് ചേസ് ദ ലക്ക് ദാറ്റ് മേ നെവർ കം. ഇഫ് യു ഡു സോ വി മേ ബി ഡിസപ്പോയിന്റഡ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സംതൃപ്തരാകണം. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഭാഗ്യത്തിന് പിറകെ നാം പായരുത്. അങ്ങനെ പായുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം.

പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു

പിന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.